മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണ നേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം ന ച പ്രാണ സംജ്ഞോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർ ന വാ പഞ്ചകോശഃ ന വാക്പാണിപാദൌ ന ചോപസ്ഥപായു ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൌ ന മേ ലോഭമോഹൌ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷശ്ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ

0: ജന്മാ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാര രൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന ബന്ധ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗൌ നമേ ലോഭമോഹൌ മദോ നൈവ മേ നൈവ വാത്സര്യഭാവഃ ന ധർമ്മോ ന ച അർത്ഥഃ ന കാമഃ ന മോക്ഷഃ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. സൂര്യൻ ഉദിക്കുമ്പോ രാത്രിയിൽ ഉണ്ടായിരുന്ന ഇരുട്ട്, അമാവാസ ദിവസം ഉണ്ടായിരുന്ന ഇരുട്ടും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ അപ്രത്യക്ഷമാകുന്നു. അതുപോലെ സ്വരൂപ ഭാസ്കരൻ ഒരിക്കൽ പ്രകാശിച്ചാൽ എല്ലാ ദൗർബല്യങ്ങളും ദുർഗുണങ്ങളും അപ്രത്യക്ഷമാകും. സഹൃദ്വിഭാതം സവിതുർ യഥാ പ്രഭ എന്ന് ഭാഗവതത്തിലും ഇത് നാലാമത്തെ സ്കന്ധത്തിൽ പറയുന്നു. സഹൃദ്വിഭാതം സവിതുർ യഥാ പ്രഭ, ഒരേ ഒരു പ്രാവശ്യം പ്രകാശിച്ച സൂര്യന്റെ വെളിച്ചം, ഒരേ ഒരു പ്രാവശ്യമേ അവിടെ സൂര്യൻ ഉദിക്കുന്നുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം ഉദിക്കണില്ല, കാരണം അസ്തമനമേ ഇല്ല സൂര്യോദയം. സഹൃദ്വിഭാതം സവിതുർ യഥാ പ്രഭ. ആ സൂര്യോദയം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ബോധം തെളിഞ്ഞ് ജ്വലിക്കുന്നു. ഞാൻ തന്നെ ശുദ്ധ ബോധസ്വരൂപമായി പ്രകാശിക്കുന്നു. അതാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ അഹം ചിദാനന്ദമായി ജ്വലിക്കുന്നു. നമ്മളിൽ അഹം അഹം എന്ന് യാതൊന്ന് ഇപ്പോ സ്ഫുരിക്കുന്നുവോ അത് പരമാത്മസ്വരൂപം തന്നെയാണ്. വിവേക ചൂടാമണിയിൽ സംശയമൊന്നും വരാതിരിക്കാൻ പരമാത്മശബ്ദം തന്നെ ഉപയോഗിക്കുന്നു ആചാര്യസ്വാമികൾ. പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധബോധസ്വഭാവം സദസദിതമശേഷം ഭാസയൻ നിർവിശേഷം വിലസതി പരമാത്മാ ജാഗ്രതാദിഷു അവസ്ഥാസു അഹം അഹം ഇതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേ. ബുദ്ധിയുടെയും അഹങ്കാരത്തിന്റെയും മനസ്സിന്റെയും എല്ലാത്തിനും സാക്ഷിയായിട്ട്, സാക്ഷി ചൈതന്യമായിട്ട് യാതൊന്ന് അഹം അഹം എന്ന് സ്ഫുരിക്കുന്നുവോ അത് വിലസതി പരമാത്മാ. നീ ജീവാത്മാ എന്ന് സംശയിക്കേണ്ട, അതിനു വേണ്ടിയിട്ടാണ് വിലസതി പരമാത്മാ ജാഗ്രതാദിഷ്വസ്ഥാസു അഹം അഹം ഇതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേ. ഇപ്പോ നമ്മൾക്ക് ഈ അഹം, നമ്മളിലെ അഹം പരമാത്മാവായിട്ട് തോന്നണില്ല, ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവനായിട്ട് തോന്നുന്നു. പതിനഞ്ചാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗം, അവിടെ മൂന്ന് വിധത്തിൽ ഭഗവാൻ പുരുഷന്മാരെ പറയുന്നു. ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ, പുരുഷോത്തമൻ. അഹങ്കാരപുരുഷനാണ് ക്ഷരപുരുഷൻ. അതായത് നമുക്കിപ്പോ ഞാൻ ബ്രാഹ്മണനാണ്, സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളാണ്, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, വ്യാപാരിയാണ്. ഈ അഹം ക്ഷരപുരുഷനാണ്. ഈ അഹങ്കാരം ക്ഷരപുരുഷനാണ് എന്നുവെച്ചാൽ അത് നശിക്കും. ക്ഷരം എന്ന് വെച്ചാൽ നശിച്ചു പോകുന്നത്, ഇവിടെ അസ്തമിച്ചു പോകും. ദിവസവും അസ്തമിച്ചു പോകുന്നു ഉറക്കത്തിൽ. ഉറക്കത്തിൽ വല്ലതും ഉണ്ടോ? രാജാവുമില്ല, ഭിക്ഷുവുമില്ല, സ്ത്രീയുമില്ല, പുരുഷനുമില്ല, എല്ലാവരുടെയും ഉറക്കവും ഒരേപോലെ. ഉറങ്ങിക്കഴിഞ്ഞാൽ മൈ ഇൻഡിവിജ്വാലിറ്റി ഈസ് ഗോൺ. ആ മറഞ്ഞുപോകുന്ന അഹങ്കാരം നമ്മളുടെ യഥാർത്ഥ സ്വരൂപമല്ല, ദാറ്റ് ഈസ് പ്രതിബിംബം. പ്രതിബിംബമാണ്, പ്രതിബിംബാഹങ്കാരമാണത്. പ്രതിബിംബത്തിന് കണ്ണാടിയിൽ ചളി വീണാൽ പ്രതിബിംബത്തിൽ ചളിയുള്ള പോലെ തോന്നും. കണ്ണാടിയിൽ പൊടിപടലങ്ങൾ വീണാൽ പ്രതിബിംബത്തിൽ പൊടിപടലങ്ങളുള്ള പോലെ തോന്നും. കണ്ണാടി പൊന്തിയും താണും ഒക്കെ ഇരുന്നാൽ പ്രതിബിംബമായിട്ടുള്ള മുഖം നീണ്ടിട്ടും വളഞ്ഞിട്ടും ഒക്കെ ഇരിക്കും. പക്ഷെ ഇതൊന്നും ബിംബത്തിനെ ബാധിക്കുന്നില്ല, പ്രതിബിംബത്തിന്റെ ദോഷ്യമാണ്. ഈ പ്രതിബിംബാഹങ്കാരമാണ് ക്ഷരപുരുഷൻ. അതാണ് നമ്മൾ അഹങ്കാരവൃത്തി എന്ന് പറഞ്ഞു. അഹങ്കാരവൃത്തി, ആ അഹങ്കാരവൃത്തിയെ നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോൾ, അതിനെ നല്ലവണ്ണം ചകഞ്ഞു നോക്കുമ്പോൾ, ഈ അഹങ്കാരവൃത്തി എവിടെ ഉദിക്കുന്നുവോ അവിടെ അസ്തമിക്കുന്നു. അസ്തമിക്കുന്നത്, അഹങ്കാരവൃത്തി അസ്തമിക്കുമ്പോൾ അവിടെ അഹം സ്ഫൂർത്തി, അത് അക്ഷരപുരുഷൻ. അഹങ്കാരം എവിടെ ഒടുങ്ങുന്നുവോ അവിടെ അഹം സ്ഫൂർത്തി. അഹം സ്ഫൂർത്തി എന്ന് വെച്ചാൽ അത് ഈ അഹങ്കാരമല്ല, വ്യക്തിത്വമല്ല. വ്യക്തിത്വം അവിടെ ഇല്ല. ഞാൻ നല്ല ആളാണ്, ചീത്ത ആളാണ്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്നുള്ളത് അവിടെ ഇല്ല. അത് ഉദിക്കുന്ന സ്ഥാനത്ത് അസ്തമിച്ചു. ശുദ്ധമായ പ്രജ്ഞാ ബോധം അവിടെ തെളിഞ്ഞു പ്രകാശിക്കും. അത് അക്ഷരം, അത് നമ്മളുടെ ഉള്ളിൽ തെളിയുന്ന ബോധമാണ്. ഞാൻ എന്ന അനുഭവം ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ പിടിവിട്ട് വിമുക്തമായിട്ട് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായി ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. അത് അക്ഷരമാണ്, നാശമില്ലാത്തത്. അത് തന്നെ പൂർണ്ണമാണല്ലോ, പിന്നെ എന്തിനാ പുരുഷോത്തമൻ എന്ന് മൂന്നാമതൊന്ന് പറയണത്? മധ്യേ വാമനവാസീനം വിശ്വേദേവ ഉപാസത്തെ. ഈ അക്ഷരപുരുഷനെ തന്നെ വാമനൻ എന്ന് പറയണം. ആ വാക്കാണ് ഭാഗവതത്തിൽ ശുഖബ്രഹ്മ മഹർഷി ഉപയോഗിച്ചത്. ഭഗവാൻ വന്നപ്പോ, ചെറുതായിട്ട് വന്നപ്പോ, നമുക്കും ഭഗവാൻ ചെറുതായിട്ട് അനുഭവപ്പെടുന്നു. ചെറുതായിട്ട് അനുഭവപ്പെടുന്നത് എവിടെ? ഈ ശരീരത്തിനകത്ത് ഹൃദയസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങിയ അനുഭവമായിട്ട് ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുമ്പോൾ അത് ചേർന്ന് അസ്തമിക്കുന്ന സ്ഥാനത്ത് ശുദ്ധ പ്രജ്ഞാ ബോധം, അഹംബോധം ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. അത് അക്ഷരം. ഏകം അക്ഷരം ഹൃദി നിരന്തരം ഭാസത്തെ സ്വയം ലിഖ്യതേ കഥം. രമണ മഹർഷിയോട് ആരോ എന്തോ എഴുതി തരാൻ പറഞ്ഞു. ഒന്നും എന്തോ എന്താ എഴുതാനുള്ളതൊന്നുമില്ല, ഒരക്ഷരമെങ്കിലും എഴുതി തരൂന്ന്. അപ്പൊ എഴുതി കൊടുത്തതാണ് ഈ ശ്ലോകം. ഏകമക്ഷരം ഹൃദി നിരന്തരം ഭാസത്തെ സ്വയം ലിഖ്യതേ കഥം. ഏകവും അദ്വയവുമായ അക്ഷരം ഹൃദയത്തിൽ നിരന്തരം പ്രകാശിക്കുന്നു, എങ്ങനെ എഴുതും എന്നാണ്. ലിഖ്യതേ കഥം. അപ്പോ അക്ഷരപുരുഷൻ നമ്മളുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. അപ്പോ അതിനെ നമ്മളുടെ ഹൃദയഭാഗത്തിൽ, ഹൃദയാന്തർഭാഗത്ത് തെളിഞ്ഞു വരുന്നതുകൊണ്ട് അക്ഷരം എന്ന് പേര്. അത് തന്നെ നിർവികൽപ്പ സമാധി. അക്ഷരപുരുഷനെ ഹൃദയത്തിൽ അനുഭവിക്കുന്നത് തന്നെ നിർവികൽപ്പ സമാധി. ഞാൻ എന്ന അനുഭവം വികൽപ്പങ്ങളെയൊക്കെ വിട്ടിട്ട് ജ്വലിക്കും. വികൽപ്പം എന്താ? ഈ അനുഭവത്തിൽ, ഞാൻ എന്ന അനുഭവത്തിൽ ചിത്തവൃത്തികള്, വാസനകൾ ഇങ്ങനെ വന്ന് അഡൾട്രേഷൻ ഉണ്ടാക്കുന്നതാണ് വികൽപ്പം. ഞാൻ എന്ന ശുദ്ധമായ അനുഭവത്തിൽ അസൂയ, കാമം, ദേഷ്യം, ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം വന്ന് കലക്കുമ്പോൾ എനിക്ക് അസൂയ, എനിക്ക് ദേഷ്യം, എനിക്ക് കാമം, എനിക്ക് വെറുപ്പ്, എനിക്കിഷ്ടപ്പെട്ടത്, ഞാൻ ബ്രാഹ്മണൻ, ഞാൻ സ്ത്രീ, ഞാൻ പുരുഷൻ, ഈ അധ്യാസം, അധ്യാസം നീക്കിയാൽ അതിലുള്ള ഞാൻ എന്നുള്ളത് ശുദ്ധം. ആ ഞാൻ ശുദ്ധമായി അതുമാത്രമായി പ്രകാശിക്കുമ്പോൾ നിർവികൽപ്പം, പ്രത്യയാന്തര വിമിശ്രണമില്ലാത്തത് എന്നാണ്. മറ്റു പ്രത്യയങ്ങൾ വന്ന് കലക്കാതെ ഈ അഹം പ്രത്യയം ശുദ്ധ പ്രജ്ഞയായിട്ട് ജ്വലിക്കുന്നു. നിർവികൽപ്പക സമാധിനാസ്ഫുടം ബ്രഹ്മതത്വം അവഗമ്യത്തെ ധ്രുവം ന അന്യഥ ചലതയാ മനോഗതേഹ പ്രത്യയാന്തര വിമിശ്രിതം ഭവേത്. മറ്റു പ്രത്യയങ്ങൾ വന്ന് ഈ ഞാൻ എന്നുള്ള അനുഭവത്തിൽ കലങ്ങിയാൽ വികല്പമുണ്ടാവും. മറ്റു പ്രത്യയങ്ങൾ ഒന്നും തന്നെ വന്ന് കലങ്ങാതെ ഞാൻ എന്നുള്ള അനുഭവം ശുദ്ധമായി ജ്വലിക്കുകയാണെങ്കിൽ നിർവികൽപ്പം, അവിടെ അക്ഷരജ്ഞാനം. അതുതന്നെ ആ അക്ഷരപുരുഷനെ അറിഞ്ഞാലും പിന്നീടും വാസന ഉണ്ടാകുന്നു, പിന്നെയും വ്യവഹാരമണ്ഡലത്തിലേക്ക് പൊന്തി വരുമോ അഹങ്കാരമുണ്ടാകും. ജ്ഞാതേ വസ്തുനി അപി ബലവതി വാസന അനാതിരേഷ കർത്താ ഭോക്താപി അഹമിതി ദൃഢായാസ്യ സംസാരഹേതു. ഇത് അറിഞ്ഞിട്ട് പിന്നെയും ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണെന്ന് വീണ്ടും തോന്നിയേക്കാം ഈ സമാധിസ്ഥിതി വിട്ടു ഉണരുമ്പോഴും. അപ്പൊ എന്താ, വ്യവഹാരമണ്ഡലത്തിലും പതുക്കെ ഈ അനുഭവത്തിനെ ഇറക്കിക്കൊണ്ടുവരുന്നു. എന്നുവെച്ചാൽ അവിടെ ഈ അഹം പൊന്തി വരുന്ന അഹത്തിനെ ഈ അക്ഷരപുരുഷൻ വിഴുങ്ങിത്തുടങ്ങ. അതാണ് മഹാബലി വാമനന് മൂന്നടി മണ്ണ് കൊടുക്കൽ. എന്തിനെയൊക്കെ വിഴുങ്ങും? മൂന്നടി വിഴുങ്ങും. എന്താ, ജാഗ്രതാവസ്ഥയെ വിഴുങ്ങും, സ്വപ്നാവസ്ഥയെ വിഴുങ്ങും. ജാഗ്രതാവസ്ഥയും സ്വപ്നാവസ്ഥയും നമ്മളുടെ സ്വത്തുക്കളാണ്. ഇറ്റ് ഈസ് ഓൾ മൈൻ, എന്റെയാണ്. എന്റെ ആയിട്ടുള്ള സ്വത്തുക്കളെയൊക്കെ ഈ അക്ഷരപുരുഷനായ വാമനന് കൊടുക്കും. അക്ഷരപുരുഷനായ വാമനന് കൊടുക്കുമ്പോ വാമനൻ അത് പോരാ, മൂന്നാമത്തതും വേണം. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും പോരാ, കാരണശരീരവും വേണം. കാരണശരീരം എന്താ, അഹങ്കാരം ഒളിഞ്ഞുകിടക്കുന്നത് അവിടെയാണ്. ഈ കൊടുക്കണവൻ അവനെ കൊടുക്കണം, തന്നെയും അർപ്പിക്കണം. കാരണം ഈ കൊടുത്ത സ്ഥൂല ശരീരം ജാഗ്രതും സ്വപ്നവും ഒന്നും എന്റെയല്ല. ഈ കൊടുക്കണവൻ സുഷുപ്തിയിൽ ചെന്ന് മറഞ്ഞു പോകുന്നു, അതും കൂടെ അർപ്പിച്ചു കഴിയുമ്പോ. എന്നുവെച്ചാൽ ജാഗ്രതും സ്വപ്നവും ഒരുവിധം ശുദ്ധമായാലും ഈ സുഷുപ്തിയിൽ അടിഞ്ഞുകിടക്കുന്ന വാസനകൾ, ആ വാസനകൾ ഒന്നൊന്നൊന്നായി പൊന്തി വന്ന് ഈ വാമനൻ അക്ഷരപുരുഷനിൽ ഇല്ലാതായിട്ട് തീരുന്നു. പരിപൂർണമായി കാരണശരീരത്തിനെയും ഈ അക്ഷരപുരുഷൻ വിഴുങ്ങിക്കളഞ്ഞാൽ, അക്ഷരപുരുഷൻ വിഴുങ്ങിക്കളയാണെങ്കിൽ എന്നുവെച്ചാൽ ആ വാസനകളൊക്കെ പൊന്തി വന്ന് ബോധമണ്ഡലത്തിലേക്ക് പൊന്തി വന്ന് ഇല്ലാതായി, ആ ഇരുട്ട് മറയുമ്പോ ഈ വാമനൻ തന്നെ ത്രിവിക്രമനായിട്ട് മാറും. എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിനെ മുഴുവൻ, നമ്മളുടെ അനുഭവമണ്ഡലത്തിനെ മുഴുവൻ വിഴുങ്ങും. അതാണ് സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമദ് ലോകേ സർവം ആവൃത്യ തിഷ്ഠതി സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവജിതം അസക്തം സർവപൃച്ഛൈവ നിർഗുണം ഗുണഭോക്തൃച് ബഹിരന്തശ്ശ ഭൂതാനാം അചരം ചരമേവച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേ ച തത്. എല്ലാ ശിരസും ആ ഭഗവാന്റെ ശിരസ്, എല്ലാ ശരീരവും ആ ഭഗവാന്റെ ശരീരം, എല്ലാ കൈകാലുകളും അവന്റെ, എല്ലാ ചെവികളും അവന്റെ. എന്നുവെച്ചാൽ സർവാത്മാവായി സർവം ഖലു ഇതം ബ്രഹ്മ എന്ന അനുഭവം. തദ്വാമനം രൂപം അവർദ്ധാദാത്ഭുതം ഹരേ അനന്തസ്യ ഗുണത്രയാത്മകം. മൂന്ന് വിശ്വത്തിനെയും വിഴുങ്ങിയെന്നാണ്. അതാണ് അക്ഷരപുരുഷജ്ഞാനം. അക്ഷരപുരുഷൻ ത്രിവിക്രമനായിട്ട് മാറുന്നു, അപ്പൊ പുരുഷോത്തമൻ ആയി, അപ്പൊ ഉത്തമ പുരുഷനായി. എന്നുവെച്ചാൽ അവിടെ അഹങ്കാരം നിശേഷം അസ്തമിക്കുന്നു, ജാഗ്രത അവസ്ഥയിൽ സമാധി, അതിനെ സഹജ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നു. വ്യവഹാരമണ്ഡലത്തിലും എല്ലാം ഭഗവത് സ്വരൂപം. അപ്പോ ധ്യാനവേളയിലോ ഉള്ളിൽ വിചാരം ചെയ്യുന്ന വേളയിലോ ഉള്ള ഒരു അനുഭവമല്ല, വ്യവഹാരമണ്ഡലത്തിൽ എല്ലാവരുമായി വ്യവഹരിക്കുന്ന സമയത്തും ഒരിക്കലും വിട്ടുപോവാത്ത ഭഗവത് അനുഭവം. താൻ കാണുന്നതും കേൾക്കുന്നതും സ്മരിക്കുന്നതും സങ്കൽപ്പിക്കുന്നതും ഒക്കെ തന്നെ ആ ബോധസമുദ്രത്തിലുണ്ടാവുന്ന അലയാണ്, അലകളാണ്. അലകളൊക്കെ തന്നെ വെള്ളമാണ്, സമുദ്രവും വെള്ളമാണ് എന്നുള്ള പോലെ സർവവും ആ ഭഗവാനാണ്. ഭഗവാനല്ലാതെ മറ്റൊന്നില്ല എന്നുള്ള നിത്യനിരന്തരാനുഭവം, ആ നിത്യനിരന്തരാനുഭവമാണ് ജീവൻ മുക്തി. അവിടെ ഈ അഹങ്കാരം നിശേഷ അസ്തമിച്ചു പോകുന്നു, വ്യക്തിത്വം നിശേഷം അസ്തമിച്ചു പോകുന്നു. പുരുഷോത്തമൻ. അപ്പോ എല്ലാം എവിടെ വളർന്നു? നമ്മളിൽ തന്നെ വളർന്നു. സകല അനുഭവങ്ങളും നമ്മളിൽ തന്നെ വളർന്നു. അതിന്റെ ബീജം എവിടെ? ബീജം ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ ഇൻ യു. എല്ലാവരിലും അതിന്റെ വിത്ത് ഉണ്ട്, ഞാൻ എന്നീ രീതിയിൽ യാതൊന്നു സ്ഫുരിക്കുന്നുവോ അതാണ് സെന്റർ അനുഭവിക്കാൻ. ഈശ്വരനെ കണ്ടെത്തണമെങ്കിൽ എന്നിൽ തന്നെ കണ്ടെത്തണം. ഒരു വെസ്റ്റേൺ ഫിലോസഫർ സ്വാമി രാമതീർത്ഥനോട് പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഗോഡ് ഇൻ വൺ സെൽഫ്. രാമതീർത്ഥ സ്വാമി പറഞ്ഞു, ട്രൂ, ബട്ട് യു കനോട്ട് ഫൈൻഡ് ഹിം എനിവെയർ എൽസ്. ഈശ്വരനെ തന്നിൽ കണ്ടെത്താൻ വളരെ വിഷമമാണ്. അതെ, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരിടത്തും അദ്ദേഹത്തിനെ കണ്ടെത്താൻ പറ്റില്ല. എവിടെയൊക്കെ പോയാലും അവസാനം എല്ലാ അനുഭവങ്ങളും എവിടെയാ ഏർപ്പെടുന്നത്? ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ മനസ്സ് പൊന്തി വന്നിട്ടാണ് ശരീരമുണ്ട് എന്നുള്ളത് പോലും അറിയണത്. എന്നിട്ട് വേണ്ടേ വിശ്വമോ നമ്മളിൽ നിന്ന് അന്യമായിട്ടുള്ള ആളുകളോ ഒക്കെ? ആദ്യത്തെ അനുഭവം എന്താ? ഞാനുണ്ട്, അതിൽ മാത്രം എനിക്ക് സംശയമില്ല. ആ ഞാൻ ഉണ്ട് എന്ന അനുഭവത്തിൽ മനസ്സ് പൊന്തി വരുന്നു. മനസ്സ് പൊന്തി വന്ന് കണ്ണിലൂടെ കാഴ്ചയായിട്ടും ചെവിയിലൂടെ ശബ്ദമായിട്ടും മൂക്കിലൂടെ മണമായിട്ടും നാവിലൂടെ രുചിയായിട്ടും തൊക്കിലൂടെ സ്പർശമായിട്ടും പെരുകി കാണുന്നതാണ് പ്രപഞ്ചം. അതിലല്ലേ നമ്മൾ ഇനിയിപ്പോ വല്ലതുമൊക്കെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ എല്ലാ അനുഭവത്തിന്റെയും സെന്റർ എന്താണ്? അഹം. അപ്പൊ പരമാത്മാവിനെ എവിടെ തെറിയും? അഹത്തിൽ തന്നെ തെറിയണം. കാരണം ഈശ്വരൻ അനുഭവമാണെങ്കിൽ ആ അനുഭവത്തിന് ഒരു സ്വരൂപമേ ഉള്ളൂ. ഞാൻ ഉണ്ട്, ഞാൻ ഉണ്ട് എന്ന ഒരേ ഒരു സ്വരൂപം. കേവലാനുഭവം, ദ്വൈതാനുഭവമല്ല, കേവലാനുഭവം. കേവലം എന്ന് വെച്ചാൽ രണ്ടില്ലാത്തത്, പൂർണം. ആ കേവലാനുഭവം നമ്മളിൽ നമ്മൾ കണ്ടെത്തണം. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ പൊരുൾ തന്നെ.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: അടുത്ത ചോദ്യത്തിന് സമാനം പറയണം. യദ്യപി അന്യത്ര വേദാന്ത വേദവാക്യാനാം വിധി സംസ്പർശ മന്ത്രേണ പ്രമാണത്വം ദൃഷ്ടം, തഥാപി ആത്മവിജ്ഞാനസ്യ ഫലപര്യന്തത്വ ന തദ്വിശേഷി ശാസ്ത്രസ്യ പ്രാമാണ്യം ശക്യം പ്രത്യാഖ്യാതം. കർമ്മകാന്ഡത്തെ സംബന്ധിച്ചിടത്തോളം ആണ് അന്യത്ര എന്ന് പറയുന്നത്. ഈ ഉപനിഷത്ത് ഒഴികെയുള്ള ഭാഗങ്ങളിൽ വേദവാക്യാനാം വേദവാക്യങ്ങൾക്ക് വിധി സംസ്പർശ മന്ത്രേണം അർത്ഥവാദ വാക്യങ്ങൾക്കും മറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അർത്ഥവാദ വാക്യങ്ങൾക്കും മറ്റും വിധിയുമായിട്ട് ഉള്ള ബന്ധം കൂടാതെ പ്രമാണത്വം ദൃഷ്ടം, അതിന് പ്രമാണത്വമില്ല. വേദത്തിൽ തന്നെ അർത്ഥവാദ വാക്യങ്ങൾ സു അരോദി യദരോദി എന്ന് മറ്റും കഴിഞ്ഞ ദിവസം പറഞ്ഞ വായുർവൈ ക്ഷേവിഷ്ഠ ദേവത തുടങ്ങിയാണ് അർത്ഥവാദ വാക്യങ്ങൾ. ഈ അർത്ഥവാദ വാക്യങ്ങൾക്ക് വിധിവാക്യങ്ങളുമായി അന്വയിച്ചാൽ മാത്രമേ പ്രമാണത്വമുള്ളൂ. അത് ഉപനിഷത്ത് ഒഴികെയുള്ള ഭാഗങ്ങൾ. പക്ഷേ തഥാപി ആത്മവിജ്ഞാനത്തെ ഫലപര്യന്തത്വ, പക്ഷെ ഉപനിഷത്തെ സംബന്ധിച്ച് അങ്ങനെ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്ന എന്താണ്? ആത്മവിജ്ഞാനമാണ്. എങ്ങനെയുള്ള ആത്മവിജ്ഞാനം? ഫലപര്യന്തത്വ. അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? അനർത്ഥ നിവൃത്തി. നേരത്തെ പറഞ്ഞു സർവ ക്ലേശപ്രഹ, സർവക്ലേശങ്ങളുടെയും പൂർണ്ണമായ നാശമാണ് ആത്മവിജ്ഞാനത്തിന്റെ ഫലം. അത് ഫലപര്യന്തമാണ്, അതിന് ഫലമുണ്ട്. ഉപനിഷത്തിൽ നിർദ്ദേശിക്കുന്ന വിജ്ഞാനത്തിന് ഫലമുണ്ട്. അതായത് ആ വിജ്ഞാനവും ഫലവും തമ്മിൽ കാലതാമസമില്ല.

അതിന് കാരണമായിരിക്കുന്ന തദ്വിശേഷ്യ ആ ജ്ഞാനത്തിന് കാരണമായിരിക്കുന്ന ശാസ്ത്രത്തിന്റെ പ്രാമാണ്യത്തെ ഒരിക്കലും നിഷേധിക്കാൻ പ്രത്യാഘാതം നിഷേധിക്കുന്നതിന് ഇന്ന ശക്യം സാധ്യമല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? ഈ ഉപനിഷത്തിൽ ബോധിപ്പിക്കുന്ന ആ വിജ്ഞാനം സഫലമാണ്. അപ്പൊ സഫലമായ ഒരു വിജ്ഞാനത്തെ, അപ്പൊ അത് പുരുഷാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഒരു ശാസ്ത്രം, അതിന് പ്രമാണമുണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. ആ വിജ്ഞാനത്തെ ബോധിപ്പിക്കുന്ന ശാസ്ത്രം ത്തിന് പ്രാമാണ്യമുണ്ട് എന്നാണ്. അടുത്ത ചോദ്യത്തിന് അടുത്ത സമാനം പറയുന്നു. അനുമാനഗമ്യം ശാസ്ത്ര പ്രാമാണ്യം ഏന അന്യത്ര ദൃഷ്ടം നിദർശനം അപേക്ഷിച്ചത്. നേരത്തെ പറഞ്ഞു എന്നാണ്, ഈ ശാസ്ത്രം പ്രമാണമാണെന്ന് പറഞ്ഞു. അത് പ്രമാണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഏതുപോലെ പ്രമാണമായിരിക്കുന്നു എന്നാണ്. ഇപ്പോ നമ്മളൊരു വസ്തുവിനെ അനുമാനത്തിലൂടെ അറിയും, അല്ലെങ്കിൽ ഇപ്പൊ ശബ്ദത്തിലൂടെ അറിഞ്ഞു, ഹിമാലയം ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞു അറിഞ്ഞു. പിന്നീട് ആ അറിവ് ശരിയാണോ, നമ്മളിവിടുന്ന് പോയി അവിടെ പോയി നോക്കുന്നു. ഇപ്പൊ ശബ്ദത്തിലൂടെ അറിഞ്ഞ ഒരറിവിന് പിന്നീട് പോയി പ്രത്യക്ഷമായി കണ്ട് ഉറപ്പുവരും. പുക കണ്ടിട്ട് തീ ഉണ്ടെന്ന് അനുമാനിച്ചു, അറിവുണ്ടായി, ശരിയായ അറിവ് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നീട് അവിടെ പോയി കാണും, പ്രത്യക്ഷത്തിലൂടെ അതിനെ ഉറപ്പിക്കുന്നു. അതുപോലെ പറയുന്നു ഇവിടെ ബ്രഹ്മത്തെ കുറിച്ച് ശ്രുതി പറയും. ശ്രുതി പറയുമ്പോ അതിനെ മറ്റ് ഏത് പ്രമാണം കൊണ്ടാണ് നിങ്ങൾ അതിനെ ഉറപ്പിക്കുന്നത്, ഏതുപോലെ ആണ് ചോദിക്കുന്നത്, മറ്റേതെങ്കിലും പ്രമാണം അവിടെ ആവശ്യമുള്ളതിനെ ഉറപ്പിക്കാൻ വേണ്ടാന്നത്. ശ്രുതി പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നതിന് പ്രത്യക്ഷാദി പ്രമാണങ്ങളുടെ ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് ശ്രുതിയെ സ്വത പ്രമാണം എന്ന് പറയുന്നത്. അനുമാനാദികളുടെ സഹായത്തോടുകൂടി അല്ല അതിനെ ഉറപ്പിക്കുന്നത്. ശ്രുതി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ജ്ഞാനം, കാരണം ശ്രുതി വാക്യത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകും, മറ്റു പ്രമാണത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അത് പ്രത്യക്ഷമാണ്, പക്ഷെ പ്രത്യക്ഷമാണെങ്കിലും അത് പ്രത്യക്ഷമാകുന്നത് എന്നുള്ളത് കൊണ്ടല്ല, ശ്രുതി പറയുന്നത് കൊണ്ട് തന്നെ ശ്രുതി വാക്യത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകും. ആ ജ്ഞാനം സ്വാനുഭവമായി വരുന്നു, അതുകൊണ്ട് അത് പ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ശ്രുതി പറയുന്നത് കൊണ്ട് തന്നെ, ശ്രുതി തന്നെ ആ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നത് കൊണ്ട് ശ്രുതി സ്വത പ്രമാണമാണ്. തത്വമസി എന്ന് പറയുന്ന ഉപദേശം തന്നെ ജ്ഞാനത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് എന്താണ്, അതിന് മറ്റു പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നാണ്. അനുമാനഗമ്യം ശാസ്ത്ര പ്രാമാണ്യം, ശാസ്ത്രത്തിന്റെ പ്രാമാണ്യം അനുമാനത്തിലൂടെ അറിയപ്പെടേണ്ടതല്ല. ഏന അന്യത്ര ദൃഷ്ടം നിദർശനം അപേക്ഷിച്ചത്. അനുമാനത്തിലൂടെ വന്നിട്ട് തീരുമാനിക്കണമെങ്കിൽ ഞാൻ ഉദാഹരണം പറയണം. എങ്ങനെ? പുകയുള്ളിടത്തെല്ലാം തീയുണ്ട്, ഏതുപോലെ അടുക്കളയിൽ കാണുന്നത് പോലെ അടുക്കളയിൽ പുകയുണ്ട്, അതുകൊണ്ട് അവിടെ തീയുണ്ട് എന്ന് പറയുന്ന പോലെ. പക്ഷെ അവിടെ ദൃഷ്ടാന്തം ആവശ്യമാണ്, ഇവിടെ അങ്ങനെ ഒരു ദൃഷ്ടാന്തം ആവശ്യമില്ല. ശാസ്ത്രം ഇതിനെ ബോധിപ്പിക്കുന്നു, ശാസ്ത്രവാക്യത്തിൽ നിന്ന് തന്നെ ബോധം ഉണ്ടാകുന്നു. അവിടെ മറ്റൊന്നിന്റെയും സഹായം അതിന് ആവശ്യമില്ല. കാരണം ശബ്ദം നിത്യ അപരോക്ഷമായ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ അതിന് മറ്റു പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല, ആ ശബ്ദം മാത്രം പര്യാപ്തമാണ് എന്നാണ്. അതിനുദാഹരണമായിട്ടാണ് മുമ്പ് പറഞ്ഞ ദശമ തുമസി എന്ന് പറയുന്നത്. ഇവിടെ ദശമ തുമസി എന്ന് പറയുന്ന ആ വാക്യം തന്നെ ആ വ്യക്തിയെ ബോധിപ്പിച്ചു. അതിന് പിന്നീട് അയാൾക്ക് അനുമാനമോ മറ്റു പ്രമാണങ്ങളോ ഒന്നും ആവശ്യമില്ല. ശബ്ദം ബോധിപ്പിക്കുന്ന ആ ജ്ഞാനം അയാൾക്ക് സ്വയം പ്രത്യക്ഷമായി തന്നെ തീരുന്നു. വേറൊരു പ്രമാണത്തിന്റെ അവിടെ ആവശ്യം ഇല്ല. പിന്നെ അയാൾ അനുമാനിക്കേണ്ട ആവശ്യമില്ല ആരാണ് പത്താമൻ എന്ന് അനുമാനിക്കേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് ഇവിടെയും. ശ്രുതി നീ ബ്രഹ്മമാണെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ വാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ പരമാത്മാവാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നു. മറ്റു പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമുണ്ട് ഇല്ല എന്നുള്ളത്. തസ്മാത് സിദ്ധം ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം. ഇതുവരെ പറഞ്ഞു വന്നത് ഈ സൂത്രത്തിന്റെ ഭാഷ്യം എഴുതുന്നതിന് മുമ്പ് ആമുഖമായി വന്ന ചോദ്യങ്ങൾക്ക് സമാധാനമാണ്. മീമാംസകരുടെ ആശയങ്ങൾക്ക്, അവരുടെ ചോദ്യങ്ങൾക്ക് സമാധാനമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത്. അതങ്ങനെ പറയേണ്ടി വരുന്നത്, ഇത് ഈ പരമാത്മ തത്വം വെളിപ്പെടുത്തുന്നത് ശ്രുതിയാണ്, ഉപനിഷത്താണ്. ഉപനിഷത്തിൽ ഇങ്ങനെ ഒരു തത്വത്തെ പറയുന്നുണ്ടോ, ഉപനിഷത്ത് ഇങ്ങനെ ഒരു തത്വത്തെ വെളിപ്പെടുത്താൻ ശക്തമാണോ, ഇത്തരം കാര്യങ്ങളിൽ ഉറപ്പുവരാതെ ഉപനിഷത്ത് ശ്രവണത്തിനും അതിനോടുള്ള മോക്ഷത്തിനും വേണ്ടി ആരും പരിശ്രമിക്കത്തില്ല. ഉപനിഷത്ത് ഇത് വെളിപ്പെടുത്തുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഈ മോക്ഷം എന്ന് പറയുന്നത് തന്നെ അസിദ്ധമായി പോകും, അത് തന്നെ ശ്രദ്ധിക്കത്തില്ല. മോക്ഷം എന്ന് പറയുന്ന ഒന്നില്ല, അത് വെറും കൽപ്പന അല്ലെങ്കിൽ ഭാവന മാത്രമാണെന്ന് വരും. മോക്ഷം എന്ന് പറയുന്ന ഒന്ന് വാസ്തവത്തിലുണ്ട്, അത് പരമപുരുഷാർത്ഥമാണ്, അതിനുവേണ്ടി ഒരുത്തൻ പരിശ്രമിക്കുന്നു, ഇതെല്ലാം സമർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കാര്യം ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോ അത് എങ്ങനെ വെളിപ്പെടുത്തുന്നു, എന്താണ് അതിന്റെ സ്വരൂപം, എന്താണ് അതിന്റെ ഫലം, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അത് വ്യക്തമാകണം. അപ്പോൾ പൂർവ്വമീമാംസകർ സ്വാഭാവികമായിട്ടും

0: കുറിച്ച് പല സംശയങ്ങളും ഉന്നയിക്കും. ഉപനിഷത്തിൽ അത്തരം ഒരു പരമാത്മാവിനെ വെളിപ്പെടുത്തുന്നുണ്ടോ? അപ്പൊ ഉണ്ട്, ഉപനിഷത്താണ് ഇതിന് പ്രമാണം എന്നുള്ള കാര്യം സമർത്ഥിക്കുന്നു. അങ്ങനെ ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. സമർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെ അംഗീകരിക്കുന്നവര് ബ്രഹ്മത്തെ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നവരിൽ തന്നെ പലതരത്തിൽ ചിന്തിച്ചിട്ടുള്ളവരുണ്ട്. മോക്ഷത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലാം എല്ലാ ദാർശനികന്മാരും ചിന്തിച്ചിട്ടുണ്ട് പലതരത്തിൽ. അപ്പൊ അവരുടെ ചിന്തകളും ഈ അദ്വൈത ചിന്തയുമായിട്ടും ഇത് രണ്ടും എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ചിന്തകൾ ഏതൊക്കെയാണ് നിരാകരിക്കേണ്ടത്, ഇതിനേക്ക് അംഗീകരിക്കണം, ഇങ്ങനെ ചിന്തിക്കേണ്ടി വരും. അപ്പോ ഇവിടെ വരുന്നു അത്ര അപരെ പ്രത്യുപതിഷ്ഠന്റെ. ഇനി മറ്റു ചില ചോദ്യങ്ങളുമായി വരികയാണ്. അതായത് ഇപ്പൊ അദ്വൈതത്തെ കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പൊ നമ്മൾ മനസ്സിൽ പല ചോദ്യങ്ങളും വരുന്നുണ്ടല്ലോ, അതെങ്ങനെ ശരിയാകും, ഇത് ഇങ്ങനെ ഒന്നുണ്ട്, പരമാത്മാവ് ഈശ്വരനൊന്നുണ്ട്, അതിനെ പ്രാപിക്കുന്നത് ആണ് പരമപുരുഷാർത്ഥം മോക്ഷം എന്നൊക്കെയുള്ളത് നമ്മളുടെ അറിവെന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് കേവല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒരു വിശ്വാസത്തിൽ അത് വിശ്വസിക്കുന്നു. ഏതോ കാരണവശാൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയ ഒരു വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് ആ മാർഗത്തെ സഞ്ചരിക്കുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും. ശാസ്ത്രം എന്ന് പറയുന്നത് കേവല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതല്ല. അവിടെ ശ്രദ്ധ എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എന്താണ്? ശാസ്ത്രം എന്ന് പറയുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ചർച്ച. വിശ്വാസത്തിന് അവിടെ വലിയ പ്രാധാന്യമില്ല. ശ്രദ്ധ ആവശ്യമാണ്, പക്ഷെ പ്രാമുഖ്യം ഏതിനാണ്? പ്രമാണത്തിനാണ്. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ആദ്യം മോക്ഷമുണ്ട് അല്ലെങ്കിൽ പരമാത്മാവ് ഉണ്ട്, ഇതിനെന്താണ് പ്രമാണം? എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ ഗുരു പറഞ്ഞ് മോക്ഷമുണ്ട്, അതുകൂടെ അംഗീകരിക്കത്തില്ല. മറ്റൊരാളുടെ അഭിപ്രായത്തെ സ്വീകരിക്കത്തില്ല. ഇതിനെന്താണ് പ്രമാണം? നിനക്ക് എന്താണ് ഇതിന് പ്രത്യക്ഷ അനുമാന ഉപമാന ശബ്ദം തുടങ്ങിയ പ്രമാണങ്ങളിൽ ഏത് പ്രമാണത്തിൽ നിനക്ക് സ്വീകരിക്കാൻ പറ്റും? കാരണം പ്രമാണത്തിൽ നിന്ന് മാത്രമേ പ്രമേയം ഉണ്ടാകത്തുള്ളൂ, യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. വിശ്വാസം ജ്ഞാനത്തിന് കാരണമല്ല, വിശ്വാസത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകത്തില്ല. എന്താണ്? നമുക്ക് പ്രമാണത്തിൽ വിശ്വസിക്കാം, പ്രമേയിൽ വിശ്വസിക്കാം, പക്ഷെ വിശ്വാസത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകത്തില്ല. അത് ആവശ്യമാണ്, വിശ്വാസം വേണ്ടാന്നുള്ളതല്ല. പക്ഷെ ശരിയായ ജ്ഞാനം ഏത് വിഷയത്തെ കുറിച്ചും ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ശരിയായ പ്രമാണം ഉണ്ടായിരിക്കണം. പ്രമാണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകും. അപ്പൊ വിവേകിയായ ഒരുവൻ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ കേവല വിശ്വാസത്തെ അടിസ്ഥാനമാക്കി അവൻ പ്രവർത്തിക്കത്തില്ല എന്നാണ്. കാരണം അവന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആ വിഷയത്തെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനം വേണം. ഒരാൾ പറയുന്നത് എനിക്ക് മൂന്ന് കൊമ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകിയായ ഒരുത്തിന് അത് സ്വീകരിക്കത്തില്ല. അയാൾ പറഞ്ഞത് വിശ്വസിക്കത്തക്ക കാര്യമാണ്, അതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാം എന്ന് പറഞ്ഞ് അയാൾ പ്രവർത്തിക്കത്തില്ല. അയാൾ പ്രവർത്തിക്കുന്നെങ്കിൽ എന്ത് വേണം? അയാൾക്ക് അതിനെക്കുറിച്ച് ശരിയായ ജ്ഞാനം വേണം. അപ്പോ അതിനെക്കുറിച്ച് ശരിയായ ജ്ഞാനം എങ്ങനെ ഉണ്ടാവും? ശരിയായ ജ്ഞാനം, അതായത് യഥാർത്ഥ അനുഭവം എങ്ങനെ ഉണ്ടാകത്തുള്ളൂ? അയാൾക്ക് പ്രമാണത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതിലയാൾക്ക് ശരിയായ പ്രമാണത്തെ അയാൾ അവലംബിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ പറയുന്ന ഈ അതീന്ദ്രിയമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സർവ്വലോകസിദ്ധമായ കാര്യങ്ങളല്ല ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പിന്നെ എന്താ ഇതിനെന്താ പ്രമാണം ഇങ്ങനെയൊന്നും ഉണ്ടാവും എന്നുള്ളതിന്? എന്തിനെ ആശ്രയിച്ചിട്ട് എന്തിൽ നിന്ന് ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാകും? അതിന് ആശ്രയിക്കാമെന്നുള്ളത് എന്താണ്? അതാണ് ശ്രുതി, ഉപനിഷത്ത്, ശബ്ദം എന്ന് പറയുന്ന പ്രമാണം. അപ്പൊ അത് നിന്ന് ശരിയായിട്ടുള്ള അറിവുണ്ടാകുമ്പോൾ, ഉപനിഷത്തിൽ നിന്ന് ശരിയായിട്ടുള്ള അറിവുണ്ടാകും. അപ്പോ അതിനെ കുറിച്ച് വിചാരം ചെയ്യേണ്ടി വരുന്നു. ഇതിൽ നിന്ന് എങ്ങനെ ശരിയായിട്ടുള്ള അറിവുണ്ടാവും? എന്താണ് ഇതിന്റെ സ്വരൂപം? ഇതിൽ നിന്ന് എങ്ങനെ അറിവുണ്ടാകും? ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള വിപരീത ചോദ്യങ്ങളും മനസ്സിൽ വരും. നമ്മൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുമ്പോൾ നമ്മള് മനസ്സിലെന്ത് വരുന്നു? വിപരീത ഭാവനകൾ വരുന്നു, ചോദ്യം വരുന്നു, അതെങ്ങനെ സംഭവിക്കും, അതെങ്ങനെ സംഭവിക്കും? ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് പോലെ തന്നെ പ്രമാണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ചോദ്യങ്ങൾ വരും. അതാണ് വീണ്ടും അടുത്ത് വരുന്നത് അത്രാപരെ പ്രത്യുപതിഷ്ഠം തേഞ്ഞി മറ്റു ചിലത് ഇവിടെ വീണ്ടും ചോദ്യങ്ങളുമായിട്ട് വരും. ഇതൊക്കെ എങ്ങനെ ശരിയാകും? ഈ ചോദ്യങ്ങൾക്കെല്ലാം സമാധാനം കിട്ടിയാലേ ഒരു വിവേകിക്ക് ഈ സാധന മാർഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ ഈ മോക്ഷം എന്ന് പറയുന്നത് അലീകമാണ്, ശൂന്യമാണെങ്കിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുത്തൽ വെറും വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ഒരുത്തന്റെ ജീവിതമേ പാഴായിപ്പോയി, അവസാനം എന്തുപോയി? ഒന്നുമില്ലാകുന്നു, ലൗകികവും ഇല്ല, ഭൗതികവും ഇല്ലാകുന്നു, ആത്മീയവും ഇല്ലാകുന്നു, ഭൗതികവും ഇല്ല, ആത്മീയവും ഇല്ലാകുന്നു. അപ്പൊ അങ്ങനെ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് താൻ വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു വഴിയാണ് മോക്ഷമാർഗം എന്ന് പറയുന്നത്. അതിന് ആ പ്രമാണത്തിലും ഫലത്തിലും എല്ലാം അവന് വിശ്വാസം ആവശ്യമാണ്. പക്ഷെ ആദ്യം പ്രമാണം എന്തെന്ന് നിശ്ചയിക്കും. ഖുർആനെ കുറിച്ചുള്ള ചർച്ചകളിൽ പലതരത്തിലുള്ള സംശയങ്ങൾ വരും, അതിന് സമാധാനം വരും. അപ്പോ ഇവിടെ എന്താണ്, ഇവിടെ സംശയിക്കുന്ന ആരാണ് വൃത്തികാരൻ എന്ന് പറയുന്ന ആളാണ്. ആരാണ് ഈ വൃത്തികാരൻ? ഉപവർഷൻ എന്നൊരു പേര് പറയുന്നുണ്ട് ബ്രഹ്മസൂത്രത്തിലെ വൃത്തികാരന്. ഭാഷ്യം എഴുതുന്നതിന് മുമ്പ്, ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിന് മുമ്പ് ഇതിന് ഭാഷ്യം എഴുതിയ ആളാണെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ സംശയങ്ങളാണ് ഇവിടെ വരുന്നത്. എന്താണ് പറയുന്നത്? യദ്യപി ശാസ്ത്ര പ്രമാണകം ബ്രഹ്മ തഥാപി പ്രതിപത്തി വിധി വിഷയതയ ഏവ ശാസ്ത്രേണ ബ്രഹ്മ സമർപ്പ്യത. അതായത് ഈ പറയുന്ന ആള് കുറച്ചുകൂടെ പുരോഗമിച്ചയാളാണ്. മീമാംസകര് ഈ ബ്രഹ്മത്തിന് ഉപനിഷത്ത് പ്രമാണമാണെന്ന് അംഗീകരിച്ചില്ല. പക്ഷെ ഇയാൾ അങ്ങനെയല്ല, വൃത്തികാരനും പറയുന്ന അങ്ങനെയല്ല. ഈ ഉപനിഷത്തിലൂടെ ഒരു ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ബ്രഹ്മത്തെ ഉപനിഷത്ത് പ്രതിപാദിക്കുന്നുണ്ട്, അടങ്ങിയിരിക്കുന്നുണ്ട്. ശാസ്ത്ര പ്രമാണകം ബ്രഹ്മ, അത് ഞങ്ങൾ അംഗീകരിച്ചു എന്നാണ്. അദ്ദേഹം ഇതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബ്രഹ്മം തന്നെയാണ് ഈ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നത്. അതായത് വെറും കർമ്മത്തെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ നിന്ദ്യങ്ങളായതിനെ നിഷേധിക്കുന്ന അർത്ഥവാദ വാക്യങ്ങളല്ല എന്നുള്ളത് ബോധ്യമായി. പക്ഷേ അദ്ദേഹത്തിന്റെ സംശയം എന്താണ്? തഥാപി പ്രതിപത്തി വിധി വിഷയതയ ഏവ ശാസ്ത്രേണ ബ്രഹ്മ സമർപ്പ്യത. ഈ ശാസ്ത്രം ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് പ്രതിപത്തി വിധിയുടെ വിഷയമായിട്ടാണ് എന്നാണ്. പ്രതിപത്തി എന്ന് പറഞ്ഞ ഉപാസന അല്ലെങ്കിൽ ധ്യാനം, പ്രതിപത്തി വിധി ധ്യാനവിധി അതിന്റെ വിഷയമായിട്ടാണ്. അതായത് ബ്രഹ്മത്തെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതി ആവശ്യപ്പെടുന്നതെന്നാണ്. അതൊരു വിധിയാണ്, നീ ബ്രഹ്മത്തെ ധ്യാനിക്കൂ അങ്ങനെ വാക്യങ്ങളുണ്ട്. ആത്മ നിത്യോ ഉപാസീത എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എങ്ങനെയാണോ ശ്രുതി ഉപനിഷത്ത് പറയുന്നത് ആത്മാവിനെ ഉപാസിക്കൂ ധ്യാനിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഏതാണ് ആത്മാവ്? അപ്പൊ അവിടെ പറയുന്നത് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, അതാണ് ആത്മാവ്. അപ്പോ താൻ, അതായത് ഈ ജീവനെ വിജ്ഞാനമായും ആനന്ദമായും അനന്തമായും എല്ലാം ധ്യാനിക്കുക എന്നാണ്. അങ്ങനെ ധ്യാനിച്ചാലോ, അങ്ങനെ നിരന്തരമായി ധ്യാനിക്കുമ്പോൾ യാഗത്തിൽ നിന്ന് എങ്ങനെയാണോ അദൃഷ്ടം ഉണ്ടാകുന്നത്, അതുപോലെ ഈ ധ്യാനത്തിൽ നിന്നും അദൃഷ്ടം ഉണ്ടാവും. ആ അദൃഷ്ടം അജ്ഞാനത്തെ നശിപ്പിക്കും, അങ്ങനെ മോക്ഷം ഉണ്ടാകും എന്നാണ് വൃത്തികാരന്റെ അഭിപ്രായം. അതിന് ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നില്ല എന്നാണ്. ആചാര്യസ്വാമി പറയുന്നത് എന്താണ്? അങ്ങനെ ധ്യാനത്തിലൂടെ എന്തെങ്കിലും ഒരു സംസ്കാരം അല്ലെങ്കിൽ വാസന ഉണ്ടായി, ആ വാസന അല്ലെങ്കിൽ സംസ്കാരം അജ്ഞാനത്തെ നശിപ്പിച്ച് അങ്ങനെയല്ല മോക്ഷത്തെ ഉണ്ടാകേണ്ടത് എന്നാണ്. അങ്ങനെ ഒരു ധ്യാനത്തിലൂടെ വിധിക്കുന്നില്ല എന്നാണ്. വാസ്തവത്തിൽ ബ്രഹ്മമല്ല ജീവൻ, അതിനെ ബ്രഹ്മമാണെന്ന് വാസിക്കാനാണ്, അതിനെ ഇവിടെ നിഷേധിക്കുന്നു. ഇവിടെ പറയുന്ന എന്താണ്? വാസ്തവത്തിൽ ഈ ജീവൻ ബ്രഹ്മം തന്നെയാണ് എന്നാണ്. വാസ്തവത്തിൽ ജീവൻ ബ്രഹ്മം തന്നെയാണ്, ശ്രുതി അതിനെ ബോധിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ. ശ്രുതി അതിനെ ബോധിപ്പിക്കുന്നു നീ ആ ബ്രഹ്മമാണ് എന്ന് ബോധിപ്പിക്കുന്നു എന്നാണ്. താൻ അത് വിസ്മരിച്ചിരുന്നതിനെ ബോധിപ്പിക്കുന്നു, അത്രേ ശ്രുതി ചെയ്യുന്നുള്ളൂ എന്നാണ്. പിന്നെ അത് നിനക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? ധ്യാനിക്കുകയോ താൻ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാകാം, അതാണ് ശ്രോതവ്യോ മന്ദവ്യ നിധിധ്യാസരവ്യ എന്ന് പറയും. അങ്ങനെ ധ്യാനിക്കുന്നത് എന്തെങ്കിലും അദൃഷ്ടത്തെ ഉണ്ടാക്കാനോ ഒന്നുമല്ല. അങ്ങനെ ധ്യാനിക്കുന്നത് കൊണ്ട് എന്ത് വരുന്നു? ഈ പ്രതിബന്ധങ്ങളെല്ലാം നശിച്ചുപോകും. ആദ്യം ശ്രവിച്ച ആ വാക്യം ഹേതുവായിട്ട് തന്നെ മനസ്സ് ഈ ജ്ഞാനം ഉണ്ടാവും. അതിന് കാരണം ആദ്യത്തെ നമ്മുടെ ശ്രവണം തന്നെ, ഉപനിഷത്ത് പറഞ്ഞ ആ തത്വമസി എന്ന് പറഞ്ഞ ആ വാക്യം തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഉള്ളിൽ അതിന് തടസ്സം ഉണ്ടായിരുന്നു, ആ തടസ്സം മാറി ഉള്ളിൽ അപരോക്ഷമായി ആ ജ്ഞാനം പ്രകാശിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുകയാണ്. ജീവാത്മ പരമാത്മ ഏകത്വത്തെ അല്ലാതെ വാസ്തവത്തിലില്ലാത്ത ഒരു ഏകത്വത്തെ ധ്യാനിക്കാൻ വേണ്ടി ഉപദേശിക്കുന്നതല്ല എന്നാണ്. അപ്പൊ ഇവിടെ പ്രതികാരന്റെ മതമനുസരിച്ച് വാസ്തവത്തിൽ ജീവൻ ബ്രഹ്മമല്ല, അങ്ങനെ അല്ലാത്ത ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കാൻ പറയുന്നു എന്നാണ്, അതാണ് അതിനെ നിഷേധിക്കുന്നത്. സിദ്ധാന്തമനുസരിച്ച് വാസ്തവത്തിൽ ആ ജീവൻ ബ്രഹ്മം തന്നെയാണ്, അത് ഇനി നമ്മൾ ധ്യാനിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ഈ ജീവാത്മ ബ്രഹ്മാത്മ ഏകത്വത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ധ്യാനത്തിന് പ്രയോജനം ഇത്രയേ ഉള്ളൂ, ഇതിന്റെ ഈ അദൃഷ്ടത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഈ തടസ്സമായിരിക്കുന്ന അദൃഷ്ടങ്ങളെ പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധ്യാനത്തിന്റെ ആവശ്യം എന്നാണ് സിദ്ധാന്തത്തെ. അത് തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറിയൊരു വ്യത്യാസമാണ്. അതുകൊണ്ട് എന്താണ് ആ അഭിപ്രായത്തെ എതിർക്കുന്നു, അങ്ങനെയല്ല എന്നാണ്. അതും ആ ജ്ഞാനം ഉണ്ടായതിനു ശേഷം ധ്യാനിക്കണമെന്നാണ് വൃത്തികാരൻ പറയുന്നത്. വൃത്തികാരന്റെ അഭിപ്രായം അനുസരിച്ച് എന്താണ്? വേദാപനിഷത്ത് വാക്യങ്ങൾ ശ്രവിക്കുന്നു, താൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു, ഇങ്ങനെ അറിഞ്ഞ ശേഷം തന്നെ ധ്യാനിക്കണമെന്നാണ്. സിദ്ധാന്തി എന്താണ് പറയുന്നത്? ഉപനിഷത്ത് വാക്യം ശ്രവിച്ചു, അങ്ങനെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല, ധ്യാനത്തിന്റെ ആവശ്യമില്ല. അതാണ് സിദ്ധാന്തി പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനവും ധ്യാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നാണ്. അപ്പോ ഉപാസനയെ വിധിക്കുന്ന വാക്യം ആത്മാനം ഏവ ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ ധ്യാനത്തിന് വേണ്ടി ബ്രഹ്മത്തെ ഇവിടെ ബോധിപ്പിക്കുകയാണ്. ഏതുപോലെ യഥാ രൂപ ആഹവനീയാദീനി അലൗകികാന്യപി വിധിശേഷതയാ ശാസ്ത്രേണ സമർപ്പ്യന്തേ തദ്വ. അതിന് പൂർവ്വമീമാംസയിൽ നിന്നൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. അതായത് കർമ്മകാന്ഡത്ത് ഒരു വാക്യമുണ്ട്, യൂപേ പശും പ്രധ്നാദി എന്നൊരു വാക്യം. അതായത് യാഗത്തിൽ ആടിനെ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറ്റി, അതിനാണ് യൂപം എന്ന് പറയുന്നത്. അപ്പൊ യൂപം എന്നുള്ള ഒരു വാക്ക് അവിടെ കണ്ടു. അപ്പൊ എന്താണ് യൂപം? ആടിനെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അത് കെട്ടിച്ചാണ് അവസാനം അതിനെ ബലി കൊടുക്കുന്നത്, അല്ലെങ്കിൽ യാഗത്തിന് വേണ്ട കർമ്മങ്ങൾ അതിന് കെട്ടിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോ ഈ യൂപം, യൂപേ പശു, പശു എന്ന് പറഞ്ഞാലും ഓർത്തോളം വേദത്തിൽ പശു എന്ന് പറയുന്നത് മലയാളത്തിലെ പശുവല്ല, പശു എന്ന് പറയുന്നിടത്തല്ല ആടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗമായിരിക്കും, അല്ല പശുവല്ല. അപ്പൊ പശുവിനെ ബന്ധിക്കാൻ അല്ലെങ്കിൽ ആടിനെ ബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് യൂപത്തെ ഉപയോഗിക്കുന്നത്. അപ്പൊ യൂപം എന്നുള്ള ശബ്ദം കേട്ടു, യൂപം എന്താണെന്നുള്ള ജിജ്ഞാസ ഉണ്ടാവും. അപ്പൊ തുടർന്ന് വേദത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കും എന്താണ് യൂപം. തക്ഷതി, തക്ഷണം ചെയ്യാന്ന് വെച്ചാൽ അതിനെത്തി വിളിക്കാതുന്നു. അഷ്ടാശ്രീകരോ, അതിന് എട്ട് കോണുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതിനെ ചെത്തി എട്ട് കോണുകൾ ഉണ്ടാക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ യൂപം തക്ഷതി, യൂപം അഷ്ടാശ്രീകരോ തുടങ്ങിയ വാക്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ യൂപം എന്ന് പറയുന്ന ആ വസ്തു എന്താണ്. കാരണം ചെത്തി വെടുപ്പാക്കി എട്ട് കോണുകൾ ഉണ്ടാക്കി പശുവിനെ കെട്ടുന്ന സാധനം ഏതോ അത്. അപ്പൊ ഇത്രയും ഇതും കൂടെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ത്, യൂപം എന്ന് പറയുന്നത് കുറ്റിയാണ് എന്ന് മനസ്സിലാകുന്നു. അതായത് യൂപേ പശു പദ്നാദി എന്ന് കേൾക്കുന്നതുകൊണ്ട് മാത്രം അത് കുറ്റിയാണെന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല, മറ്റു വാക്യങ്ങളൂടെ കേൾക്കണം. അതാണ് യൂപം. ആഹവനീയം എന്ന് പറയുന്നത് ആഹവനീയേ ജുഹോതി എന്ന് പറയുന്നു. അഗ്നിഹോത്രം ചെയ്യുന്നവന്റെ വീട്ടിൽ സ്ഥിരമായി സൂക്ഷിക്കുന്ന ഒരു അഗ്നിയുണ്ട്, അതിന് ഗാർഹപത്യ അഗ്നി എന്ന് പറയുന്നു. ആ അഗ്നിയിൽ നിന്ന് ആഹവനത്തിന് വേണ്ടി ഹോമത്തിന് വേണ്ടി എടുക്കുന്ന അഗ്നിയാണ് ആഹവനീയ അഗ്നി. അപ്പോ ആഹവനീയേ ജുഹോതി എന്നുള്ള ഒരു വാക്യം കേൾക്കുന്നു. അങ്ങനെ ഒരു വാക്യം കേൾക്കുമ്പോൾ അവിടെ ജിജ്ഞാസ ഉണ്ടാവുന്നത് എന്താണ് ഈ ആഹവനീയം എന്ന് പറയുന്നത് എന്ന്. അപ്പോ ആഹവനീയ അഗ്നി ആധാരത്തെ കുറിച്ചും മറ്റും പറയുന്ന വാക്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നതാണ് ആഹവനീയം എന്ന് പറയുന്നത് അഗ്നിയാണെന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് വായിക്കുമ്പോൾ. അപ്പൊ ആഹവനീയം എന്ന് പറയുന്ന ഒരു പേര് വേദത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്നാണ് അത് മനസ്സിലാകുന്നത്. അപ്പോ എന്തുവരുന്നു, വിധിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് ആ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നില്ല, അതിന്റെ അംഗമായി വരുന്ന മറ്റു വാക്യങ്ങളിൽ നിന്നാണ് അതെന്താണെന്ന് മനസ്സിലാകുന്നത്. അതുപോലെ ആത്മാനമേവ ലോകോപാസീത, ആത്മാവിനെ ഉപാസിക്കൂ എന്നും മറ്റുള്ള വാക്യങ്ങൾ ആദ്യം ശ്രവിക്കുന്നു. അപ്പൊ എന്താണ് ഈ ആത്മാവ്, അത് മനസ്സിലാകുന്നില്ല. അത് കഴിയുമ്പോൾ പിന്നീട് വരുന്ന എന്താണ് വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ എന്നും മറ്റുള്ള വാക്യങ്ങൾ വരുന്നു, അതിൽ നിന്ന് ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാകും. അപ്പൊ അതാണ് ഇത് രണ്ടും തമ്മിൽ ബന്ധം. ഉപാസനാ വിധിയുടെ അംഗമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആത്മാവിനെ ഉപാസിക്കൂ എന്ന് പറയുന്ന ഒരു വിധി വാക്യം, അതിൽ ആത്മാവ് എന്താണെന്ന് മനസ്സിലായി. വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ എന്ന വാക്യത്തിൽ നിന്ന് ആത്മാവ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ എന്തിനു ഉപാസിക്കണം, ആത്മാവ് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. ഏതുപോലെ യൂപത്തിൽ പശുവിനെ കെട്ടാൻ പറഞ്ഞു, എന്താണ് യൂപം എന്ന് മനസ്സിലായില്ല, തുടർന്ന് വാക്യങ്ങളിൽ നിന്ന് മനസ്സിലായി. അപ്പോ ആ യൂപം എന്ന് പറയുന്നത് എന്താണ്, വിധിയുടെ അംഗമാണ്. വിധിയുടെ അംഗങ്ങളായിരിക്കുന്ന വാക്യങ്ങൾ അതിനെ ബോധിപ്പിച്ചു, അത് വിധിയുടെ അംഗമായി. അതുപോലെ ഉപാസനയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് ആത്മാവ് എന്താണെന്ന് വ്യക്തമാകുന്നില്ല, അപ്പോ ആ ഉപാസനയുടെ അംഗമായി വരുന്ന വാക്യങ്ങളിൽ നിന്നും ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്താണ് ഈ ബ്രഹ്മവും ഉപാസനയുടെ ഒരംഗമാണ്. അല്ലാതെ ശ്രുതിയിൽ അതിനെ പറയുന്നത് തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അതിനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് വൃത്തികാരൻ പറയുന്നത്. യഥാ യൂപ ആഹവനീയാദീനി, രൂപം ആഹവനീയം തുടങ്ങിയവ അലൗകികാന്യ, ഇതൊന്നും ലൗകികമല്ല എന്നറിയ ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വിധിശേഷതയാ, വിധിയുടെ അംഗമായിട്ട് ഭാഗമായിട്ട് ശാസ്ത്രേണ സമർപ്പ്യന്തേ, ശാസ്ത്രം ഇതിനേക്ക് ബോധിപ്പിക്കുന്നു. അതെങ്ങനെ ബോധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ചത് എന്നറിയ. തദ്ദൂല, അതുപോലെ എന്ത് ചെയ്യുന്നു, ധ്യാന വിധിയുടെ ഒരു ഭാഗമായിട്ട് ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട്, വാസ്തവത്തിൽ ജീവൻ ആ ബ്രഹ്മമല്ല, പക്ഷെ ആ ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കണം എന്നാണ് ഉപനിഷത്ത് പറയുന്നതെന്നാണ്. കുത ഏത അവിടെ ചോദിക്കുന്നു സിദ്ധാന്തി, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഈ തരത്തിൽ മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി? ഉപനിഷത്തിൽ വ്യക്തമാണല്ലോ, ഉപനിഷത്ത് ബ്രഹ്മതത്വത്തെയാണല്ലോ പ്രതിപാദിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി? പറയുന്നു, പ്രവൃത്തി നിവൃത്തി പ്രയോജനത്വ ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒന്നുകിൽ ഒരു പ്രവൃത്തി അതിൽ മനുഷ്യനെ നിയോഗിക്കുന്നു, അല്ലെങ്കിൽ നിവൃത്തി അതിനെ നിയോഗിക്കുന്നു. സർവകാമോ ഏജീത എന്ന് പറയുമ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മേധത്തെയാണ്. അത് ആ വ്യക്തിയെ യാഗത്തിലേക്ക് നിയോഗിക്കുകയാണ്. എന്നാൽ കളഞ്ചം ഭക്ഷയെ, കളഞ്ചം ഭക്ഷിക്കരുത്, ഉള്ളി ഭക്ഷിക്കരുത്, അല്ലെങ്കിൽ വിഷം ചേർന്ന മാംസം ഭക്ഷിക്കരുത് എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു, മദ്യം കുടിക്കരുത് എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു, അവിടെ നിവൃത്തിയാണ്, നിഷിദ്ധമായ ഒരു കാര്യമാണ്, അതിൽ നിന്ന് അവനെ പിൻവലിയാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പോ വേദം ഈ രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഒന്നിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിനെ ഉപാസിക്കാൻ ഒരു പ്രവൃത്തി അവിടെ വിധിക്കുകയാണ്. ധ്യാനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്, അതൊരു കർമ്മമാണ്. അപ്പോൾ ആ കർമ്മത്തെയാണ് നിഷേധിക്കുന്ന, അല്ല തത്വജ്ഞാനത്തെ അല്ല എന്നറിയാം. പറഞ്ഞല്ലോ ജ്ഞാനം എന്ന് പറയുന്നത് മാനസികമായ കർമ്മമാണ്, അത് ജ്ഞാനമല്ല. ജ്ഞാനം ജ്ഞാനമല്ല. ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു മനസ്സിന്റെ വൃത്തിയെ ആവർത്തിക്കുക, ഒരു വസ്തുവിനെ അതായിട്ട് തന്നെയും ധ്യാനിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊന്നായിട്ടും ധ്യാനിക്കാം. രണ്ടു തരത്തിലായാലും എന്താണ്, മനസ്സിന്റെ ഒരു കർമ്മമാണത്, ഒരു വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമല്ല. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരു വസ്തുവിനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ആ വസ്തു വേണം നമ്മുടെ മുമ്പിൽ. ഇപ്പൊ വിഷ്ണുവിനെ ധ്യാനിക്കുന്നു, ധ്യാനിക്കുമ്പോൾ വിഷ്ണു നമ്മുടെ മുമ്പിലില്ല. പിന്നെ എന്താണ്, വിഷ്ണുവിനെ കുറിച്ച് ഗുരു പറഞ്ഞത് കേട്ട്, അതാണ് ചതുർഭുജ ധാരിയാണ്, സംഘചക്ര ഗതാപത്മങ്ങളെല്ലാം കയ്യിലുണ്ട് എന്നെല്ലാം പറഞ്ഞു കേട്ടു. പറഞ്ഞു കേട്ടിട്ട് അതിന്റെ ഭാവന, ആ ചിത്രമോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു, ഭാവന ചെയ്തിട്ട് ആ ഭാവനയെ ആവർത്തിക്കുകയാണ്. ഇതൊരു മാനസികമായ കർമ്മമാണ്, ഇത് ജ്ഞാനമല്ല. ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, വിഷ്ണു നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കുന്നു, നമ്മൾ കാണുന്നു. അപ്പം വിഷ്ണുവിനെ കുറിച്ചുള്ള ജ്ഞാനമായി, എന്നാല് അത് പ്രത്യക്ഷമായ ജ്ഞാനം ആകത്തുള്ളു. അല്ലെങ്കിൽ വിഷ്ണുവിനെ എവിടെയെങ്കിലും കാണും, നമ്മുടെ മനസ്സിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു ആന്തരികമായി, ആ വിഷ്ണുവിനെ കാണുന്നു. അപ്പൊ അത് വിഷ്ണുവിന്റെ ജ്ഞാനമായി. അതുവരെ നമ്മൾ ചെയ്യുന്ന എന്താണ്, വിഷ്ണുവിനെ കുറിച്ചുള്ള ഭാവനയാണ്, അത് മാനസികമായ ഒരു വൃത്തികളുടെ പ്രവാഹമാണ്, അതൊരിക്കലും ജ്ഞാനമല്ല. അപ്പൊ അത് പ്രവൃത്തിയായതുകൊണ്ട് അങ്ങനെയുള്ള ധ്യാനത്തെ പ്രവൃത്തിയാണ് ശാസ്ത്രം വിധിക്കുന്നത്, അല്ലാതെ ജ്ഞാനത്തെ അല്ല. ജ്ഞാനത്തെ ബോധിപ്പിക്കുകയല്ല, വസ്തുവിനെ ബോധിപ്പിക്കുകയല്ല എന്നാണ്. വസ്തുവിനെ ബോധിപ്പിച്ചാൽ അത് ജ്ഞാനമാകും, സത്യദാനന്ദം എന്ന് പറയുന്നു. അപ്പൊ സത്യദാനന്ദം എന്ന് നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജ്ഞാനമായി എന്ന്. അവിടെ തന്നെ ആവർത്തിയുടെ ആവശ്യമില്ല, ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിക്കുകയാണെങ്കിൽ അത് ജ്ഞാനമല്ല, അത് മാനസികമായ കർമ്മമാണ് എന്ന്. ജ്ഞാനത്തിന് ആവർത്തിയുടെ ആവശ്യമില്ല, അതേം മാനസിക കർമ്മം അതിന് ആവർത്തിയുടെ ആവശ്യമുണ്ട്. അത് രണ്ടും വേറെ വേറെയാണ്. ഉപാസന ധ്യാനം എന്ന് പറയുന്നത് എന്താണ്, മാനസികമായ ഒരു കർമ്മമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രം ഇവിടെ ബോധിപ്പിക്കുന്നത് ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്, കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഇവിടെ വൃത്തികാരൻ പറയുന്നത് ബ്രഹ്മ തത്വത്തെ അല്ല, തത്വജ്ഞാനത്തെ, ആ ബ്രഹ്മവസ്തുവിനെ അല്ല ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത്, മറിച്ച് ബ്രഹ്മ ധ്യാനത്തെയാണ്, ജീവനെ ബ്രഹ്മമായി ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ ആ ധ്യാനം രണ്ടു തരത്തിൽ വരാം. ഒന്ന്, ഒരു വസ്തുവിനെ അതായി തന്നെ ധ്യാനിക്കാൻ പറയും, വിഷ്ണുവിനെ വിഷ്ണുവായി തന്നെ ധ്യാനിക്കാൻ പറയും, അല്ലെങ്കിൽ സാള ഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കാൻ പറയും. സാള ഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കാൻ പറയുന്നതിന് പ്രതീക ഉപാസന എന്ന് പറയും. ഒരു പ്രതീകത്തെ, ആ പ്രതീകമാണ് അത് സാള ഗ്രാമം, അത് വിഷ്ണുവല്ല, പക്ഷെ ആ പ്രതീകത്തെ വിഷ്ണുവായി ധ്യാനിക്കുന്നു. ആ പ്രതീകത്തിൽ നമ്മൾ സംഘചക്ര കഥാപത്മങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ അതുള്ള ഒരു രൂപമായിട്ട് അതിനെ തന്നെ ധ്യാനിക്കാൻ പറയും. അപ്പോ അങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് ഇവിടെ ശ്രുതിയിൽ തന്നെ പറയും, ഭാഷ്യത്തിലും വെച്ചും അത് ഇനി വരും. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഉപാസനയ്ക്ക്, അങ്ങനെ ഉപാസിച്ച് അതിനെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നിർദ്ദേശിക്കുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് തന്റെ സ്വരൂപമായിരിക്കുന്ന വസ്തുവാണ്. ആ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ആ വാക്യത്തിൽ നിന്ന്, വാക്യശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. അതിന് എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകാതിരിക്കാം, പക്ഷെ ആ ശ്രവണത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നാണ്, അല്ല ധ്യാനിച്ച് ഉണ്ടാകുന്ന പോലെ അല്ലാണ്. നമ്മൾ ധ്യാനിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു. ദേവതാധ്യാനത്തില്, ദേവതാധ്യാനത്തിൽ ദേവതയെ നിരന്തരം ധ്യാനിക്കുമ്പോൾ വാസ്തവത്തിൽ ദേവത അവിടെ ഇല്ല, ദേവത ഭാവനയിലാണ്. ഭാവനാരൂപത്തിൽ ഹൃദയത്തിലോ എവിടെയെങ്കിലും ദേവതയെ സങ്കല്പിച്ചിട്ട് തന്റെ സങ്കല്പത്തിലുള്ള ദേവതയെ ആ സങ്കല്പത്തിലൂടെ വിഷയീകരിക്കുകയാണ്. മനസ്സ് തന്നെ ധ്യേയമായും ധ്യാനാകാരമായും നിന്നുകൊണ്ട് തന്റെ തന്നെ മനസ്സ് സൃഷ്ടിച്ച ദേവതയെ തന്റെ തന്നെ മനസ്സിന്റെ വൃത്തികൾ വിഷയമായിക്കൊണ്ടിരിക്കുന്നതാണ് ധ്യാനം. അതായത് വാസ്തവത്തിൽ ദേവത നമ്മുടെ മുമ്പിലില്ലല്ലോ, ദേവതയെ ആദ്യം സങ്കല്പിച്ചിടത്ത് ഇരുത്തുന്നു. അതെന്താണ് ആ സങ്കല്പം? എന്താണ് അതും? മാനസിക വൃത്തിയാണ്. പിന്നീട് ആ സങ്കല്പിക്കുന്ന ദേവതയെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന മാനസിക ക്രിയ, അതും മാനസിക വൃത്തിയാണ്. അപ്പൊ നമ്മൾ ദേവതയും മനസ്സിലാണ്, ദേവതയെ കുറിച്ചുള്ള സങ്കല്പവും മനസ്സിലാണ്. അങ്ങനെ നിരന്തരമായ സങ്കല്പം കൊണ്ട് ആ ദേവതാ പ്രസാദം ഉണ്ടായി, ആ ദേവത മൂർത്തമായ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നു എന്നാണ് ദേവതാ ധ്യാനത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പ്രത്യക്ഷമാകുമ്പോൾ മാത്രമേ അത് ദേവതാ ജ്ഞാനമാകുന്നത്. അതുവരെയുള്ള എന്താണ് ദേവതയെ സംബന്ധിച്ചുള്ള മാനസികമായ ഒരു ക്രിയയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ധ്യാനം എന്ന് പറയുന്നത്. ആ ദേവത ആ ഭാവനാത്മകമായ രൂപത്തിൽ നിന്ന് മാറി ആ ദേവതയുടെ വാസ്തവ സ്വരൂപത്തിൽ ആന്തരികമായ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രകടമായി കഴിഞ്ഞാൽ, പ്രാദുർഭവിച്ചാൽ, അപ്പോൾ ആ ദേവതയെ കുറിച്ചുള്ള ജ്ഞാനം അനുഭൂതി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിലാണ് ദേവതയെ ധ്യാനിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് വരുന്നു? ദേവതയെ, അതാണ് ദേവത പ്രത്യക്ഷം എന്ന് പറയും. അപ്പൊ ദേവതയെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും. അത് ബാഹ്യമായോ ആന്തരികമായോ ഏതു തരത്തിലും ആ സാധകന്റെ യോഗ്യതയും സാധനയൊക്കെ അനുസരിച്ചുണ്ടാകാം. അത് വേറെ വിഷയമാണ്. അതുപോലെയല്ല ഇവിടെ പറയുന്ന ബ്രഹ്മധ്യാനം. ആ കാര്യത്തെക്കുറിച്ച് ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങൾ വിശദീകരിക്കും. തൽക്കാലം ഗുരുസ്മരണയോടുകൂടി ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ശ്രീമുഖാശ്രീമുഖർഷണീസ്മൃതിസംഗീർത്തനാരാഭിഹി ശാന്തിമനസിസുപ്തം അന്നാനന്ദവികാരീശ്വരേ സദാശിവസമാരംഭാ ശ്രീരാചാര്യമന് അസ്മദാചാര്യകരീന്ദ്രാം വന്ദേ ഗുരുവരം ശ്രീസ്മൃതിപുരാണാനാമേ ഭഗവത്പാദം ശ്രീവരം ശ്രീരാചാര്യം സപ്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ ഗുരുക്കള ഈശ്വരോ ഗുരുരാത്മേ ോവ്യാപ്തേഹായ ദക്ഷിണാമൂർത്തൈകം ഭാഷ്യം താർക്കിക സമയവിരോധദൈക്യമിരിച്ചിരുന്നൈത്യാപ്യാത്മനോ ദുഃഖിത്വാനുപത്തി നൈദുഃഖ്യേന പ്രത്യക്ഷേണാത്മന വിശേഷ്യത്വം പ്രത്യക്ഷ വിഷയത്വ ആകാശസ്യ ശബ്ദഗുണവ ഗുണവത്വതാത്മനോ ദുഃഖിത്വമിതി ചെയ്യുന്ന ഏക പ്രത്യേക വിഷയത്വാനുപത്തി സ്വഗ്രാഹകേന പ്രത്യക്ഷ പ്രത്യേന നിത്യാനുമേയസ്യാത്മനോ വിഷയീകരണം ഉപപദ്യത്തെ തസ്യ വിഷയീകരണേ ആത്മന ഏകത്വാ വിഷയഭാവപ്രസംഗ ഏകസേവ വിഷയ വിഷയത്വം ദീപവതി യുഗപത് അസംഭവാത്മന്യാംസാനുപത്തി ചർച്ച ചെയ്യുന്നത് സുഖദുഃഖങ്ങൾ ആത്മാവിലാണോ, സുഖം ആത്മാശ്രയമാണോ അതോ ദുഃഖം ആത്മാശ്രയമാണോ, അതാണ് ഇവിടുത്തെ വിഷയം. അത് ആത്മനസ്തുതമായ എന്നുള്ള ശ്രുതി വെച്ച് ചിന്തിക്കുമ്പോൾ സുഖം ആത്മാവിലാണെന്ന് തോന്നും. പക്ഷെ അതിനെ നിഷേധിച്ചു, സുഖദുഃഖങ്ങളെല്ലാം ജീവ സംബന്ധിയാണ്, ആത്മസ്വരൂപത്തിലല്ല. ഇവിടുത്ത് താർക്കികന്മാരുടെ ഗോതമ ഉടേയും കണാദന്റെ അനുയായികൾ പറയുന്നതാണ് സുഖദുഃഖങ്ങൾ ആത്മഗുണങ്ങളാണ്. എന്തുകൊണ്ട് പ്രത്യക്ഷമായി അറിയും, അഹം സുഖി, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. അതിൽ തന്നെ പ്രാചീനരായ ആൾക്കാർ അഹം അനുഭവത്തിലൂടെ ആത്മാവ് പ്രത്യക്ഷമാണെന്ന് സ്വീകരിക്കുന്നു. അതിനെയും ഇവിടെ നിഷേധിച്ചു. പ്രത്യക്ഷ വിഷയത്വ അങ്ങനെ അഹം അനുഭവത്തിലൂടെ ആത്മാവ് പ്രത്യക്ഷമല്ല, അഹം അനുഭവത്തിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെയാണ് ഹന്ത ജീവസ്ഫുരണമാണ്. അത് പ്രത്യക്ഷമല്ലെങ്കിലും എന്തുകൊണ്ട് സ്വതത്വങ്ങൾ അനുഭവിച്ചുകൂടാ എന്ന് ഉദാഹരണം വരുന്നു. ആകാശസ്യ ശബ്ദഗുണ ഗുണവത്വം അവരുടെ സിദ്ധാന്തം അനുസരിച്ച് പറയണം. ആകാശത്തിൻ്റെ ഗുണശബ്ദം അദ്വൈതമതമനുസരിച്ചല്ല, ന്യായവൈശേഷിക മതമനുസരിച്ച് ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. ഗുണം ആകാശം, ഗുണം ശബ്ദം, ആകാശം ഗുണി, ഗുണമുള്ളത്. ഗുണവും ഗുണിയും തമ്മിലുള്ള ബന്ധം അവർ പറയുന്നത് സമവായ സംബന്ധം ചേർന്നിരിക്കുന്നത്. ഗുണം എപ്പോഴും ഗുണിയെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലാതെ ഗുണത്തിന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയില്ല. ശബ്ദം എപ്പോഴും ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആകാശം പ്രത്യക്ഷമല്ല എങ്കിലും ശബ്ദം പ്രത്യക്ഷമാണ്. അതുപോലെ ആത്മാവ് പ്രത്യക്ഷമല്ലെങ്കിലും ആത്മാവിലെ സ്വതത്വങ്ങൾ പ്രത്യക്ഷമാണ്. ആകാശസ്യ ശബ്ദ ഗുണവത്വദാത്മനോ ദുഃഖിത്വം സുഖിത്വം രണ്ടും എടുക്കും ഇത് ചെയ്യുന്ന ഏകപ്രത്യ വിഷയത്വ അനുപത്യേ. അങ്ങനെയാണെങ്കിൽ ഏകപ്രത്യ വിഷയത്വം എങ്ങനെ അഹം സുഖി എന്നുള്ള അനുഭവം? അഹവും വിഷയമാണ്, സുഖവും വിഷയമാണ്. അപ്പം ഇതിൽ ഒരനുഭവത്തിൽ രണ്ടും വിഷയമാകുന്നു എന്ന് പറയുന്നത് ശരിയാകത്തില്ല. പിന്നെ ആകാശത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതി ശബ്ദം ആകാശത്തിൻ്റെ ഗുണമെന്നല്ല പറയുന്നു, ആകാശ ശബ്ദ തന്മാത്രമാണ്. ശബ്ദ തന്മാത്ര തന്നെയാണ് ആകാശം. അല്ലാതെ ആകാശവും ശബ്ദവും തമ്മിൽ ഗുണഗുണി ബന്ധമുണ്ട്. സ്പർശ തന്മാത്രയാണ് വായു. ഇതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ ആകാശത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ അത് ശബ്ദ തന്മാത്ര രൂപത്തിലാണ്. ആ ശബ്ദ തന്മാത്ര എന്ന് പറയുന്നത് ഒരു തത്വമാണ്. ശ്രവണേന്ദ്രിയ ഗ്രാഹ്യമല്ല, ചെവിയുണ്ട് കേൾക്കാൻ കഴിയത്തില്ല, പക്ഷെ അതിൻ്റെ രൂപം അതാണ്. ആ തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് ഈ കാണുന്ന സ്ഥൂലപ്രപഞ്ചം ഉണ്ടായത്. ആ സ്ഥൂലപ്രപഞ്ചത്തിലാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഈ ആകാശമുള്ളത്. അതുകൊണ്ട് ശബ്ദഗുണത്തോടുകൂടിയതാണ് ആകാശം എന്നുള്ളതൊന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല. ഇനി അങ്ങനെ ആത്മാവും സുഖവും അറിയുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഏകപ്രത്യ വിഷയത്വത്തെ ഏകപ്രത്യവിഷയത്വം മറ്റെല്ലാം തന്നെ ഈ സുഖഗ്രാഹകേണ പ്രത്യക്ഷ പ്രത്യേന നിത്യ അനുമേയസ്യ ആത്മനോ വിഷയീകരണവും ഉപത്തിരേ. നമ്മൾ പറയുന്നതനുസരിച്ച് തന്നെ ആത്മാവ് നവ്യ നയ്യായികന്മാരെന്ന് പറയും. അവർ പറയുന്ന ആത്മാവ് അനുമേയമാണ്, അനുമാനിക്കാനേ പറ്റും. ശബ്ദഗുണത്തിൻ്റെ ആശ്രയമായിട്ട് ആകാശത്തെ അനുമാനിക്കും. ആ അഹം സുഖി എന്നുള്ള അനുഭവം ഉണ്ടാകും. സുഖം പ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നവ്യ നയ്യായികർ ആകാശവും പ്രത്യക്ഷമാണെന്ന് പറയേണ്ടി വരും. പക്ഷെ ആകാശം പ്രത്യക്ഷമാണെന്ന് പറയുന്നതിന് പ്രാചീനന്മാരാണ്, അവരവർ അംഗീകരിക്കുന്നില്ല. അവരോട് സമാനം പറയണം, ഈ സുഖഗ്രാഹക പ്രത്യക്ഷേണ പ്രത്യക്ഷപ്പെടുന്ന സുഖത്തെ ഗ്രഹിക്കുന്ന ഈ അനുഭവത്തിലൂടെ നിത്യ അനുമേയസ്യ ആത്മന വിഷയീകരണം, അനുമേയമായിരിക്കുന്ന ആത്മാവ് പ്രത്യക്ഷമല്ലാത്ത ആത്മാവ് വിഷയമാകുന്നു എന്നൊക്കെ പറയേണ്ടി വരും, അത് ശരിയല്ല. പിന്നെ ആത്മാവ് വിഷയമാകുന്നു എന്ന് പറഞ്ഞാലോ അഹം അനുഭവത്തിലൂടെ ഞാൻ സുഖിയാണ് ദുഃഖിയാണ്, ഇവിടെ ആത്മാവാണ് വിഷയമാകുന്നത്, ആത്മാവിൻ്റെ സുഖമാണ് വിഷയം ഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ തസ്യച്ച വിഷയീകരണ ആത്മനേകത്വാ വിഷയ അഭാവ പ്രസംഗം. ആത്മാവ് ഏകമാണ്. അവിടെ അഹം എന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുന്ന ആത്മാവാര് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിയുള്ളൂ. കാരണം ആത്മാവ് ഒന്നേ ഉള്ളൂ. ഗ്രഹണത്തിന് വിഷയമായിരിക്കുന്ന ആത്മാവ് പിന്നെ ഗ്രഹിക്കുന്ന ആത്മാവ് അങ്ങനെ രണ്ടാത്മാവിനെ സ്വീകരിക്കേണ്ടി. ഓരോ ആത്മാവ് ഒന്നായിട്ടേ സ്വീകരിക്കുന്നുള്ളൂ, ഒരു ശരീരത്തിൽ രണ്ടാത്മാവിനെ അവർ സ്വീകരിക്കുന്നില്ല. അതാണ് തസ്യജ വിഷയീകരണേ. ആത്മാവ് ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള അനുഭവത്തിൽ വിഷയമാണെന്ന് വന്നു കഴിഞ്ഞാൽ ആത്മനേകത്വം ആത്മാവ് ഒന്നെന്ന് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നുണ്ട്. വിഷയ അഭാവ പ്രസംഗം ആത്മാവിനെ ഗ്രഹിക്കുന്ന ഒരുവൻ അതില്ലാതെ പോകും. രണ്ടുണ്ടായാലേ പറ്റൂ, ഒന്ന് ഗ്രഹിക്കുന്നവൻ ഒന്ന് ഗ്രഹിക്കുന്ന വിഷയം, അങ്ങനെ രണ്ടില്ലല്ലോ. ഏകസ്യ വിഷയ വിഷയത്വം ദീപപദ്ധതി ചെയ്യുന്നു പറയുന്നു. ഒന്നിൽ തന്നെ വിഷയ വിഷയീഭാവം വരാം. ഏതുപോലെ പ്രകാശത്തെ പോലെ പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്, അത് ഇരുട്ടിനെ മാറ്റി വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു, സമയം അത് സ്വയം അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഒരു പ്രകാശത്തെ ഗ്രഹിക്കുന്നതിന് വേറൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നിൽ തന്നെ വിഷയ വിഷയീഭാവം വരാം. വെളിച്ചം സ്വയം പ്രകാശിപ്പിക്കുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ആത്മാവ് സ്വയം അതിനെ പ്രകാശിപ്പിക്കുന്നു, മറ്റ് സുഖദുഃഖാദികളെയും പ്രകാശിപ്പിക്കുന്നു. എന്ന് വന്നാലോ എന്നാ യുഗപത് അസംഭവ. ഒരേ സമയം ആത്മാവ് തന്നെ പ്രകാശിപ്പിക്കുക, താൻ തന്നെ പ്രകാശിക്കുന്നവനായിരിക്കുക, അതൊരിക്കലും സംഭവിക്കത്തില്ല. അസംഭവമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു വസ്തു ഒരേ സമയം തന്നെ തന്നെ പ്രകാശിപ്പിക്കുക, അതിസമയം മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കും. ദീപത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാലോ, ദീപത്തിനും അത് യോജിക്കത്തില്ല. ദീപം മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ജീവചൈതന്യത്തിൻ്റെ സഹായം കൊണ്ട്. ജീവൻ ദീപത്തെ കാണും. ജീവന്റെ പ്രകാശത്തിൽ ദീപം പ്രകാശിക്കുന്നുകൊണ്ടാണ് അത് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നതും അത് സ്വയം പ്രകാശിക്കുന്നതും നമുക്ക് തോന്നുന്നു. സ്വയം പ്രകാശിക്കുന്നില്ല, ജീവചൈതന്യനെ പ്രകാശിപ്പിക്കാനേ. അത് അസംഭവമായ കാര്യമാണ്. അസംഭവം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്ത് കാണിക്കാൻ കഴിഞ്ഞാൽ അസംഭവിക്കത്തക്കതാണ്. ആകാശ പുഷ്പം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം എടുത്ത് കാണിക്കണം. ആകാശത്തിലുള്ള ഒരു പുഷ്പത്തെ അങ്ങനെ ഒന്ന് കാണിക്കാൻ സാധ്യത ഇല്ലെങ്കിൽ, ഒരിക്കലും സംഭവിക്കില്ലെങ്കിൽ അക്കാര്യം അസംഭവം. മുയൽക്കൊമ്പെന്ന് പറയുന്നു അങ്ങനെ ഒന്നെടുത്ത് കാണിക്കാൻ ഒരിടത്തും ആർക്ക് സാധ്യമുണ്ട്? മുയലിന് കൊമ്പില്ല, കൊമ്പുണ്ടെങ്കിലും അത് മുയലുമല്ല, അതിനകത്ത് അസംഭവമാണ്. ആകെ ഒരേ ഒരു ഉദാഹരണമുള്ളത് ദീപമാണ് വിഷയവിഷയത്വത്തിൽ. അത് പ്രകാശിക്കുന്നു, മറ്റുള്ളതിനെ പ്രകാശിക്കുന്നു. പക്ഷെ അതിവിടെ പറയുന്നു അത് ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൻ്റെ, ദീപദൃഷ്ടാവിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം, ജീവബോധം, അതാണ് ദീപത്തെ പ്രകാശിപ്പിക്കുന്നത്. ആ ജീവബോധം പറയും, എന്താ വിളക്ക് പ്രകാശിക്കുന്നു, ആ വിളക്ക് ഇരുട്ടിനെ മാറ്റുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു, അതിനൊരു പ്രകാശമുണ്ടല്ലോ. അത് മാത്രമല്ല, ദീപത്തിനൊന്നും പറ്റുന്നു മറ്റു വസ്തുക്കളെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നത്, ചൈതന്യത്തിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ. എന്തുകൊണ്ട്? അതിൽ അംശാംശി ഭാവമുണ്ട്. ഒന്ന് പ്രകാശിച്ച്, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരംശം, അത് തന്നെ എന്ത് ചെയ്യുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അതിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഇവിടെ ചൈതന്യത്തിൻ്റെ സഹമായിക്കോട്ടെ, മറ്റ് ജഡങ്ങളിൽ നിന്ന് അതിനെ വേർതിരിക്കുന്നതാണ്, ദീപത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. വസ്തു ഏകമാണെങ്കിലും അത് രണ്ട് പ്രവൃത്തി ചെയ്യുന്നു, അംശാംശി ഭാവത്ത്. ഒരംശം ഇരുട്ടിനെ മാറ്റുന്നു, മറ്റൊരംശം സ്വയം പ്രകാശിക്കുന്നു. അതുകൊണ്ട് അതിന് വേറൊരു ദീപത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു വസ്തുവിനും ആ പ്രത്യേകതയില്ല. മറ്റേതൊരു വസ്തുവിനും ഈ ദീപത്തിൻ്റെ ആവശ്യം വേണം, അതിന് പ്രകാശിക്കണമെങ്കിൽ. ദീപത്തിന് മാത്രം അതിൻ്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? അതിന് അംശാംശി ഭാവങ്ങളുണ്ട്. അങ്ങനെ ആത്മാവാണെങ്കിലോ അതിൽ അംശാംശി ഭാവങ്ങളില്ല. ഏകമാണോ? അത് തർക്കികന്മാർ അംഗീകരിക്കുന്നുണ്ട്, അത് നിരംശമാണ്. ഒരു ജീവാത്മാവ് പലതുണ്ടെന്ന് പറയുന്നു, പരമാത്മാവ് ഏകമാണെന്ന് പറയുന്നു. പക്ഷെ ഇതെല്ലാം നിരംശമാണ്, നിത്യമാണ്. അങ്ങനെ അവയവ അവയവിഭാവങ്ങളില്ല, അതെല്ലാം അവർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവ് ഒരിക്കലും സുഖത്തോടു കൂടിയതല്ല, അതെല്ലാം ജീവന്റെ ഭാവങ്ങളാണ്. ഏതേന വിജ്ഞാനസ്യ ഗ്രാഹ്യഗ്രാഹകത്വം പ്രത്യുക്തം. ഇനി ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് വന്നു പുതിയൊരു അഭിപ്രായം പറയുന്ന കൂട്ടരാണ് ക്ഷണിക വിജ്ഞാനവാദികൾ. അവർ പറയുന്നു, ദീപദൃഷ്ടാന്തത്തിലൂടെയാണ് അവർ പറയുന്നത്, ദീപത്തെ നോക്കുക, അത് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു. അതുപോലെയാണ് വിജ്ഞാനം, അത് എല്ലാ വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു. ജീവജ്ഞാനം, അതുകൊണ്ട് ആ പ്രകാശിക്കുന്ന ജ്ഞാനത്തിലൂടെ തന്നെ അറിയുന്നു, സ്വദുഃഖങ്ങളെ അറിയുന്നു. അതുകൊണ്ട് താൻ തന്നെയാണ് സ്വദുഃഖങ്ങളോട് കൂടിയത്. അങ്ങനെ ആരാണോ താൻ സ്വദുഃഖം, അതാണ് ജീവൻ. ആ തരത്തിൽ പോകും. അപ്പോൾ അവിടെ ഗ്രാഹ്യഗ്രാഹകത്വം, ജ്ഞാനം തന്നെ സർവത്തെയും ഗ്രഹിക്കുന്നു, സ്വയം ഗ്രഹിക്കുന്നു. ഇത് വിജ്ഞാനവാദം അതിനെ നിഷേധിക്കുന്നു, അത് ശരിയല്ല. പ്രത്യക്ഷ അനുമാന വിഷയവസ്തു ദുഃഖാത്മനോർ ഗുണഗുണത്വനുമാനം. മാത്രമല്ല, ഇനി എന്താണ് പ്രത്യക്ഷ അനുമാന വിഷയവസ്തു ദുഃഖാത്മനോ, ദുഃഖം പ്രത്യക്ഷമാണ് അല്ലെങ്കിൽ സുഖം പ്രത്യക്ഷമാണ്, ആത്മാവ് അനുമാനത്തിലൂടെ കിട്ടുന്നതാണ്. ഇവയ്ക്ക് പരസ്പരം ഗുണഗുണിത്വേന അനുമാനം, ഗുണഗുണി ബന്ധം വരുത്തുന്നു. എന്തുകൊണ്ട്? ഒന്ന് പ്രത്യക്ഷവും മറ്റൊന്ന് പരോക്ഷവും ആയിരിക്കുന്നു, പരസ്പര വിരുദ്ധമാണ്. മിഥോർ വിരുദ്ധയോർ ഗുണഗുണിത്വം അനുമേയം, പരസ്പര വിരുദ്ധമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പുസ്തകം മുമ്പിലിരിക്കുന്നു, അതിന് വർണ്ണമുണ്ട്, വെളുത്ത നിറമാണ് ഇത്. ഈ വെളുത്ത നിറവും മുമ്പിലിരിക്കുന്ന ഈ വസ്തുവും രണ്ടും പ്രത്യക്ഷമാണ്. അതുകൊണ്ട് ഈ വസ്തുവിൻ്റെ ഗുണമാണ് ഈ നിറം എന്ന് പറയും. ഇവിടെ പരസ്പര വിരോധമില്ല. എന്തുകൊണ്ട്? പുസ്തകവും പ്രത്യക്ഷ വിഷയമാണ്, അതിൻ്റെ നിറവും പ്രത്യക്ഷം. പുസ്തകം ഗുണിയാണ്, നിറം ഗുണമാണ്. അപ്പോൾ രണ്ടും പ്രത്യക്ഷമായതുകൊണ്ട് രണ്ടും തമ്മിൽ വിരോധമില്ല. അങ്ങനെയുള്ള സ്ഥലത്തെ ഗുണഗുണി ബന്ധം അറിയാൻ പറ്റും. അസമയം ആത്മാവാണെങ്കിലോ നിത്യ അനുമേയമാണ്. അവിടെ സുഖമെന്ന് പറയുന്ന ഗുണം ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒന്ന് അനുമേയവും ഒന്ന് പ്രത്യക്ഷവുമാണ്, അതാണ് ഇത് തമ്മിലുള്ള വിരോധം. അങ്ങനെ ഉള്ളിടത്ത് ഒരിക്കലും ഗുണഗുണി ബന്ധം വരത്തില്ല. അതുകൊണ്ട് താർക്കികന്മാരും മറ്റും പറയുന്ന പോലെ അവരിന് ബുദ്ധപക്ഷത്തെ കൂട്ട് പിടിച്ചാലും ശരി, ഒരിക്കലും ഗുണഗുണി ബന്ധം ആത്മാവിലും സുഖദുഃഖങ്ങളിലും വരത്തില്ല. ദുഃഖസ്യ നിത്യമേവ പ്രത്യക്ഷ വിഷയത്വ രൂപാദി സാമാനാദികണ്യാച്ച്. ആത്മാവ് അനുമേയമാണെന്ന് അവരെല്ലാം പറയുന്നു. ദുഃഖം അങ്ങനെയല്ലോ, അത് പ്രത്യക്ഷ വിഷയമാണ്. പ്രത്യക്ഷ വിഷയമാണെന്ന് മാത്രമല്ല, രൂപാദി സമാനാധികരണിയാച്ച് രൂപാദി സമാനാധികരണിയുണ്ട്. എങ്ങനെ? കൈക്ക് വേദന വരുന്നു, കാലിന് വേദന വരുന്നു. എവിടെയാണ് വേദന എന്ന് ചോദിച്ചപ്പോൾ ഈ കയ്യിൽ. ശരിക്ക് പ്രത്യേകമായി പറയുക, അതാ ഈ വിരൽ, ഈ വിരലിന്റെ തുമ്പ. വ്യക്തമായിട്ടും ദുഃഖത്തിന്റെ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇവിടെ ഏതൊരു ഭാഗത്താണോ ആകൃതിയുള്ളത്, നിറമുള്ളത്, എവിടെയാണ്? കയ്യിൽ അല്ലെങ്കിൽ വിരൽ തുമ്പത്ത്. അങ്ങനെ നിറമുണ്ടല്ലോ, ആകൃതി ഉണ്ടല്ലോ, ഒരു അവയവമാണല്ലോ, ഒരു ഭാഗമാണല്ലോ. അങ്ങനെ ഒരു ഭാഗത്ത് ദുഃഖത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. വിഷയരൂപത്തിൽ എങ്ങനെയാണോ ഈ ശരീരം, ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾ, അവയവത്തിൻ്റെ ആകൃതി, അതിൻ്റെ നിറം, ഇതെല്ലാം പ്രത്യക്ഷ വിഷയമായിരിക്കുന്നു. അവിടെ ആ ഭാഗത്ത് തന്നെ സുഖത്തെ വിഷയമാക്കി കാണിക്കും. ഇതാ ഇവിടെ സുഖം, അല്ലെങ്കിൽ ഇതാ ഇവിടെ ദുഃഖം, രണ്ടും പറയാം. അതാണ് രൂപാദി സമാനാധികരണം. എവിടെയാണോ നിറം, ഗുണം, മണം, രുചി എല്ലാം അറിയുന്നത്, അവിടെ തന്നെ സുഖം ദുഃഖം ഇതെല്ലാം അറിയുന്നു. അപ്പൊ സുഖദുഃഖാദികൾ പ്രത്യക്ഷമാണ്, അഭിപ്രായവ്യത്യാസമുണ്ട്. പക്ഷെ ആത്മാവ് അങ്ങനെ അല്ല, അനുമേയമാണ്. അതുകൊണ്ട് ഒരനുഭവത്തിന് ഇത് രണ്ടും കൂടി വിഷയമാകത്തില്ല. ആത്മാവിനെ അറിയുന്ന അനുഭവത്തിൽ സുഖദുഃഖങ്ങൾ വിഷയമാകത്തില്ല. ആത്മാവ് അനുഭവത്തിന് വിഷയമാണെന്ന് പറഞ്ഞാലും സുഖദുഃഖങ്ങൾ ആത്മാവിൻ്റേതല്ല. ആത്മാവ് അനുഭവത്തിന് വിഷയമല്ല എന്ന് പറഞ്ഞാലും രണ്ടു തരം സുഖദുഃഖങ്ങൾ ആത്മാവിൻ്റേതല്ല. അതുകൊണ്ട് ഒരിക്കലും ആത്മാവ് സ്വയം വിഷയഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെയും തൻ്റെ വിഷയങ്ങളെയും ഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ പറയുന്നുണ്ട് എന്ന വിനക്കി പ്രദീപോപി സ്വതോ ഭസ്വരൂപത വിഷയത്വച്ച പുംബുദ്ധേർ ന ദീപസി ഉഭയാത്മത. അങ്ങനെ ഈ ലോകത്ത് ഒരു ഉദാഹരണം കിട്ടും. ന ദീപസി ഉഭയാത്മത, ദീപത്തിനുമില്ല ശേഷി, സ്വയം പ്രകാശിക്കുക, മറ്റുള്ളതിനെ പ്രകാശിക്കുക. പക്ഷെ സാറിന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, അത് മറ്റൊരു രീതിയിൽ ഇതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അതിവിടെയും നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകാൻ പാടില്ല. ഇവിടെ പറയുന്നു സുഖദുഃഖങ്ങൾ ആത്മാവിൻ്റേതല്ല. വേറെടുത്ത് പറയും ആത്മാവ് സുഖസ്വരൂപമാണ്. ഇത് രണ്ടും തമ്മിലും വിരോധമില്ല. ഈ പറയുന്നു എടുത്ത് പറയും എന്താണ് കാമന, മനുഷ്യൻ്റെ സുഖാഭിവാഞ്ച, അത് തന്നെ അടയാളം അവൻ സുഖസ്വരൂപനാണെന്നുള്ളത്. ഇതേ ഉദാഹരണം കൊണ്ട് തന്നെ ആത്മാവ് സുഖസ്വരൂപമാണെന്നും പറയും. പക്ഷെ ഇത് വേറെ തരത്തിലാണ് ഇവിടെ പറയുന്നത്. രണ്ടിൻ്റെയും താല്പര്യം ഒന്നാണ്. എന്താണോ ഈ സുഖം അല്ലെങ്കിൽ ദുഃഖം ആത്മാവിൻ്റെ ഗുണമല്ല, അതാണ് താല്പര്യം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആത്മാവ് സുഖസ്വരൂപമാണ്, സുഖത്തെ നിരന്തരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് സുഖസ്വരൂപമാണ്, ദുഃഖത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആത്മാവ് ദുഃഖസ്വരൂപമല്ല, ഇവനെന്താ സുഖം? അപ്പോൾ അവിടെ സുഖം എന്ന് പറയുമ്പോൾ പറയും ഈ ജീവൻ തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ കർണങ്ങളിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമല്ല, അതല്ല ആത്മാവിൻ്റെ സുഖം. അപ്പോൾ ആത്മാവ് സുഖമാണെന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നിരതിശേഷം, ബുദ്ധിക്കും മനസ്സിനും വിഷയമാകാത്ത സുഖം, അതാണ് സുഖം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സുഖത്തെ നിഷേധിക്കുമ്പോൾ എന്താണോ ഈ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, വിഷയാനുഭവത്തിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖം ആത്മസ്വരൂപമല്ല, ഇതെല്ലാം ഇവിടെ ജീവനിലാണ്. ഇത് രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമാണെന്ന് പറയും. ഇഷ്ടത്തിന് വേണ്ടി, പ്രിയത്തിന് വേണ്ടി മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, അതെന്റെ സ്വരൂപമാണ് എന്നെല്ലാം പറയും. സ്വരൂപമെന്ന് എവിടെ പറയുന്നു? ആത്മാവ് ആനന്ദമാണ്, സുഖമാണ് എന്നിവിടെയെല്ലാം പറയുന്നു. അവിടെയെല്ലാം ഉദ്ദേശിക്കുന്നത് നിരതിശയമായ, വാക്കിനും മനസ്സിനും വിഷയമല്ലാത്ത സുഖമാണ്. അത് ഈ ലോകാതീതമാണ്, നമുക്ക് ലൗകികമായ സുഖമേയുള്ളൂ. ഇവിടെ ചർച്ച ചെയ്യുന്ന അനുഭവിക്കുന്ന സുഖത്തെക്കുറിച്ചും ഈ സുഖം ആത്മാവിൻ്റേതാണോ, ആത്മാവ് ഈ സുഖത്തോടുകൂടിയതാണോ അല്ല, ഇതാ ജീവഭാവത്തിലുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് എന്താണോ അത് പലതരത്തിലും പറയാം. കാണുന്നവനും കാഴ്ച വസ്തുവുമായി, കേൾക്കുന്നവനും കേൾക്കുന്ന വസ്തുവുമായി, ശബ്ദവുമായി, ഇനി സുഖിക്കുന്നവനും അവനനുഭവിക്കുന്ന സുഖവുമായി. ഇങ്ങനെയൊന്നും ആത്മാവിന് നിൽക്കാൻ കഴിയത്തില്ല. പക്ഷെ ആത്മാവിൻ്റെ സ്വഭാവമാണല്ലോ അതിങ്ങനെ പ്രകാശിപ്പിക്കുക, സർവത്തെയും കുറിച്ചുള്ള അറിവുണ്ടാക്കിത്തരുന്നു. സ്വയം അറിവായതുകൊണ്ടാണല്ലോ മറ്റുള്ളതിനെ അറിയിക്കുന്നത്. സ്വയം അറിവായിരുന്നു കൊണ്ട് മറ്റുള്ളതിനെ അറിയിക്കുന്നു. സ്വയം അറിവായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളതിനെ അറിയിക്കുന്നത് പോലെ തന്നെ അറിയുന്നു എന്നർത്ഥമുണ്ട്. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ദീപത്തെ പോലെയാണ്, അതാണ് എന്ന് പറയുമ്പോൾ പറയുന്നു എന്നാ ദീപസ്യ ഉഭയാത്മത. ദീപത്തിന് പോലും അങ്ങനെ ഒരു ശേഷിയില്ല, ഉഭയാത്മത്വമുണ്ട്. സ്വയം അറിയിച്ചുകൊണ്ട് മറ്റുള്ളതിനെ അറിയുക, ദീപത്തിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? ദീപം സ്വയം പ്രകാശ സ്വരൂപമായതുകൊണ്ട് അതിന് ദീപത്തെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രകാശമാണെങ്കിൽ പിന്നെ എന്തിനു തന്നെ പ്രകാശിപ്പിക്കണം? അതിൻ്റെ ആവശ്യം വരുന്നില്ല. അന്ന് പറയുന്നത് ഇന്ന ദീപസ്യ ഉഭയാത്മത. എന്തുകൊണ്ട്? വിഷയത്വച്ചപ്പം ബുദ്ധേ, ജീവബുദ്ധിക്ക് അത് വിഷയമാണ്. ബുദ്ധിപ്രകാശത്തിൽ അത് പ്രകാശിക്കുന്നു. ബുദ്ധി പറയുന്നതാ ദീപം പ്രകാശിക്കുന്ന. അപ്പോൾ സ്വയം പ്രകാശത്വം അത് ആത്മാവിന് മാത്രമേ ഉള്ളൂ. അവിടെ സുഖദുഃഖാദികൾ അനാത്മമായ ഒന്നും തന്നെ അവിടെയില്ല. അതന്നെ വിനക്തി പ്രദീപോപിസ്വതേ ഭസ്വരൂപ, സ്വയം അത് പ്രകാശിക്കുന്ന. പക്ഷെ എന്നിട്ട് കൂടി അതിന് സ്വയം തന്നെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ദീപത്തെ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല. പ്രതീജസ്ഥ നിരംശത്വ ദീപേന സധർമ്മത. ഇനി ഈ ആത്മാവാണെങ്കിലോ നിരവയമാണ്. ഒരിക്കലും അതിന് ദീപവുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല, പ്രകാശവുമായിട്ട്. ഇനി പ്രകാശവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ടാണ്, സാവയവത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിട്ടിട്ടാണ് പറയുന്നത്. പ്രദീപം സാവയവമാണ്, അതുകൊണ്ട് ആത്മാവ് സാവയവമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. പ്രദീപത്തിന് അങ്ങനെ ചില അംശവും അംശീഭാവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ പ്രദീപത്തിനൊരു ഗുണമുണ്ട്. എന്താണ്? അത് സ്വയം പ്രകാശിക്കുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അതും ആത്യന്തികമായൊരു ഗുണമല്ല. അവിടെയും ബുദ്ധി അപേക്ഷിക്കുന്നു. എന്താണ് സ്വയം പ്രകാശിക്കുന്നു എന്നുകൊണ്ട് പറയുന്നു മറ്റു പ്രകാശത്തെ അപേക്ഷിക്കാത്തതുകൊണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള ഭേദം. അതുപോലെ ആത്മാവ് സുഖദുഃഖങ്ങളോട് കൂടിയതല്ല, അത് നിരതിശയ സുഖമാണ്. ആത്മാവ് എന്തുകൊണ്ട് നിരതിശയ ദുഃഖമാകുന്നില്ല? പറയാൻ ജീവൻ സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കുന്നു. സുഖത്തെപ്പോലെ തന്നെ ദുഃഖവും രണ്ടും പ്രത്യക്ഷമായിരിക്കുന്നു. എന്നിട്ട് പറയുന്നു അതും നിരതിശയ സുഖമാണ്. എന്തുകൊണ്ടത് നിരതിശയ ദുഃഖമായിക്കൂടാ? ഇതുപോലെയാണ്. എന്തുകൊണ്ടത് ശൂന്യമായിക്കൂടാ? എന്തുകൊണ്ടത് നശ്വരമാക്കിക്കൂടാ? അപ്പൊ ഇതിനെല്ലാം നിഷേധിച്ചാൽ ശേഷിക്കുന്നു, അതാണ് ആത്മാവ്, ആണ് ആത്മാവിന്റെ സ്വരൂപം. അപ്പോൾ സുഖദുഃഖാദികളെ രണ്ടിനെയും നിഷേധിക്കേണ്ടി വരും. നിരതിശയമായ സുഖസ്വരൂപം എന്ന് പറഞ്ഞു, അതുപോലെ നിരതിശയമായ ദുഃഖമില്ല. നിരതിശയമായ ഒന്നേ ഉള്ളൂ, അത് ആത്മാവാണ്. അതിനെ ലൗകിക സുഖദുഃഖങ്ങളോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കി. നിരതിശയം എന്ന് പറഞ്ഞാൽ അവിടെ സുഖദുഃഖാദികളെ എല്ലാം നിഷേധിച്ചു. അതിന് പറയും കേവല സൻ മാത്രം, കേവല ചിൻ മാത്രം, കേവല ആനന്ദം മാത്രം. അവന് പറയുന്നു പ്രതീക്ഷ നിരംശത്വം. ഇങ്ങനെ കേവല രൂപത്തിലിരിക്കുന്ന പ്രത്യേകാത്മ, അതായത് അവയവങ്ങളില്ല, അംശങ്ങളില്ല. അതുകൊണ്ട് ഇന്ന ദീപേന സധർമ്മ, അതിനെ ദീപവുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തരുത്. അതിന് ദൃഷ്ടാന്തമില്ല. ദൃഷ്ടാന്തവും നൈവ ദൃഷ്ടം എന്ന് തന്നെ പറയുന്നു. ഈ ഒരു കാര്യത്തിന് മാത്രം ഒരു ദൃഷ്ടാന്തമേ ഇല്ല. ഇത് തന്നെ സർവാത്മകമായിരിക്കുമ്പോൾ എന്താ ദൃഷ്ടാന്തം? ഇതിനെടുത്ത് പറയാൻ പറ്റും? ഇന്ന് വേറിട്ടൊന്നും വേണ്ടേ? ഒരു ദൃഷ്ടാന്തമില്ല. ഇനി വൈശേഷിക മതമനുസരിച്ച് അവരെന്താണ് പറയുന്നത്? ആത്മാമനസംയോഗം, ആത്മാവും മനസ്സും തമ്മിലൊരു ബന്ധമുണ്ടാകും. മനസ്സംയോഗം എന്ന് പറയുന്നത് ബന്ധം. അതുകൊണ്ട് ആത്മാവിൽ ബുദ്ധി സുഖ ദുഃഖ ഇച്ഛ ദ്വേഷപ്രയത്നം ധർമാധർമ്മ ഗുണങ്ങളുണ്ടാകും. സുഖദുഃഖ ഇച്ഛാദികളെല്ലാം ആരോഗ്യമെല്ലാം ആത്മാവിലുണ്ടാകുന്നു. മനസ്സംയോഗജത്വപ്പി ആത്മനി, മനസ്സംയോഗം കൊണ്ട് ആത്മാവുമായിട്ടുള്ള മനസ്സംയോഗം കൊണ്ട് സുഖദുഃഖാദികളെല്ലാം ഉണ്ടാകുന്നു എന്നാണെങ്കിലോ ദുഃഖസ്യ ദുഃഖം അവിടെ ഉണ്ടാകുന്നു. സാവയവത്വ ഭുക്രിയാവത്വ അനിത്യത്വ പ്രസംഗം അത് ശരിയാകുന്നില്ല. സാവയവമായിരിക്കണം, പരസ്പര സംയോഗം ഉണ്ടാവണമെങ്കിൽ ആ രണ്ട് വസ്തുക്കൾക്കും അംശങ്ങളുണ്ടായിരിക്കും. ഇനി വിക്രിയ ഉണ്ടാവണം, വിക്രിയ അനിത്യത്വം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിത്യമോ, ആത്മാവ് നിത്യമോ? മനസ്സംയോഗം കൊണ്ട് ആത്മാവിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് പറയാനും കഴിയില്ല. കാരണം മനസ്സംയോഗം ആത്മാവിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ അവയവമുള്ളതായിട്ട് പറയണം. അവയവം വന്നു കഴിഞ്ഞാൽ വികാരം വരും, വികാരം വന്നു കഴിഞ്ഞാൽ പാത്രം, അതിന് അവയവമുണ്ട്, രണ്ട് കപാലങ്ങൾ, അതിന് വികാരമുണ്ട്, അതിന് നാശമുണ്ട്. ആത്മാവ് അങ്ങനെയല്ല. അവികൃത്യ സംയോഗ ദ്രവ്യം ഗുണ കശ്ചിത് ഉപയൻ ഉപയൻ അപയൻ ബാധിഷ്ട. ആ ദ്രവ്യത്തെ, ദ്രവ്യത്തിലാണ് ഗുണം ഉണ്ടാകുന്നത്. തർക്കന്മാർ പറയുന്നു പൃഥ്വി തേജോ വായു ആകാശ കാലദിക് ആത്മമനാംസ്. പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം കാലം ദിക്ക് ആത്മാ മനസ്സ്, ഇത്രയും ദ്രവ്യങ്ങളായിട്ട് അവർ പറയുന്നു. അങ്ങനെ ഒരു സംയോഗി ദ്രവ്യത്തിൽ ഒരു ഗുണം ഉണ്ടാകുകയാണെങ്കിൽ കശ്ചിത് ഉപയൻ, ആ ദ്രവ്യത്തിൽ ഉണ്ടായി അപയൻ നശിക്കുന്നു, അതിലുണ്ടായി ഇല്ലാതാകുന്നു സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയല്ല കാണുന്നില്ല. കശ്ചിത് ഉപയൻ ഉയർന്നു വരിക, അപയൻ ഇല്ലാതാകുക, അതാണ് ദ്രവ്യത്തിൽ ഗുണം. അങ്ങനെയാണ് ഉണ്ടായി വരുന്നു, ഇല്ലാതാകുന്നു. ഇവിടെ അത് കാണുന്നില്ല. അങ്ങനെ ഉണ്ടാകുകയും വരികയും ഇല്ലാതാവുകയും ചെയ്യണമെങ്കിൽ അവിടെ ദ്രവ്യത്തിൽ അവയവം വരും. ഇവിടെ അതൊന്നും കാണുന്നില്ല. ആത്മാവിന് അവയവമില്ല, അതുകൊണ്ട് അവിടെ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ഇല്ലാതാകുന്നില്ല. കേവലമായി, പരിശുദ്ധമായി, ഏകമായി, സ്വച്ഛമായി അത് സ്ഥിതി ചെയ്യുന്നു. അവിടെ ഇവിടെ അവയവം, അവിടെ എന്തിനോട് സംയോഗം, എന്തിനോട് സംബന്ധം? എന്നുവെച്ചാൽ നിരവയവും വിക്രിയുമാണെന്ന് ദുഷ്ടം കൊച്ചു. ഇനി അവയവമില്ലെങ്കിൽ അതിന് വികാരവും വരത്തില്ല. ആത്മാവ് അവയവുമില്ല, വികാരമില്ല. ഇനി അനിത്യ ഗുണാശ്രയം വാ നിത്യം. അനിത്യമായ ഗുണത്തെ ആശ്രയിച്ചിരിക്കുന്നു നിത്യമാകത്തില്ല. അനിത്യമായ ഗുണമാണ് ഈ കാണുന്ന വർണ്ണം, അതാശ്രയിച്ചിരിക്കുന്ന ഈ പുസ്തകം നിത്യമല്ല, നശിക്കും. എവിടെയാണോ അനിത്യമായ ഗുണത്തെ ആശ്രയം വരുന്നത് നശിക്കും. അതുകൊണ്ട് ഈ നൈയായികന്മാർ പറയുന്നത് ശരിയല്ല. എന്താണോ സൗതുക്കാദി ഗുണങ്ങൾ അനിത്യ ഗുണങ്ങളാണ്, അത് ആത്മാവിലിരിക്കുന്നു, അതുകൊണ്ട് ആത്മാവ് നിത്യമാണ്, ഇതൊന്നും ശരിയല്ല. അനിത്യഗുണം ഇരുന്നു കഴിഞ്ഞാൽ അതും അനിത്യമാവും. പക്ഷെ പറയുന്നതാണ് ആകാശമുണ്ടല്ലോ, അവിടെ ശബ്ദമുണ്ട്, അനിത്യ ഗുണമാണ്. പക്ഷെ ആകാശം നിത്യമാണെന്ന് പറഞ്ഞല്ലോ. എന്നുവെച്ചാൽ ആകാശ ആഗമവാദിഭ്യർ നിത്യതയാവുകയും, ആകാശത്തെ ആഗമവാദികൾ അദ്വൈതികൾ നിത്യമായി അംഗീകരിക്കുന്നില്ല. ആഗമവാദി എന്ന് വെച്ചാൽ ആഗമത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർ. അവരൊരിക്കലും ആകാശത്തെ നിത്യമായി സ്വീകരിക്കുന്നില്ല. എന്നുവെച്ചാൽ അന്യ ദൃഷ്ടാന്തം, വേറൊരു ദൃഷ്ടാന്തം പറയുക, ആത്മാവല്ലാതെ ഒന്നുമില്ല. ഋത്വികമാണ് മുവി തത്പ്രത്യ അനിവൃത്തിയർ നിത്യമേവേദിച്ച്. ഇനി വേറെ തരത്തിൽ പറയുന്നു, ഒരു വസ്തു നിത്യം എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു? പൃഥ്വി നിത്യമാണെന്ന് പറയും, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു? പൃഥ്വിയിൽ ഒരുപാട് പരിണാമം സംഭവിക്കുന്നു. എന്തെല്ലാം പരിണാമം പൃഥ്വിയിൽ സംഭവിച്ചു കഴിഞ്ഞാലും സേയം പൃഥ്വിത ഇത് ആ പൃഥ്വി തന്നെ എന്നുള്ള പ്രത്യഭിച്ച് അത് തന്നെ ഇതെന്നുള്ള ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഇത് നിത്യമാണ്, പരിണാമമേ സംഭവിക്കുന്നുള്ളൂ, ഇതിന് നാശം സംഭവിക്കുന്നില്ല. ഇന്നലെ കണ്ടവനെ ഇന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും സ്വയം ദേവദത്ത, ഇന്നലെ കണ്ടവൻ തന്നെ ഇന്നവന് നാശം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രതിവാദി തത്വങ്ങളിൽ അത് തന്നെ ഇത്, ഇന്നലെ കണ്ടത് തന്നെ, മുമ്പുണ്ടായിരുന്നു തന്നെ ഇത്, ഇത് തന്നെ നാളെ ഉണ്ടാകുന്നു, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊന്നും നശിക്കുന്നതല്ല എന്ന്, നിത്യമാണ്, വിക്രിയമാണ് ഈ തത്പ്രത്യ അന്നിവിടുത്തെ. ഇത് സാംഖ്യന്മാർ സ്വീകരിച്ചിരിക്കുന്നു. പരിണാമി നിത്യം എന്ന് പറയും പ്രകൃതി. പ്രകൃതി എപ്പോഴും പരിണമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പരിണമിച്ചാലും പ്രകൃതി പ്രകൃതി തന്നെ. അന്നവർ പറയുന്ന മണ്ണിൽ നിന്നും എത്ര പാത്രങ്ങൾ ഉണ്ടാക്കിയാലും മണ്ണ് മണ്ണ് തന്നെ. അപ്പൊ പരിണാമം കൊണ്ട് അത് രൂപാന്തരം സംഭവിക്കുന്നതേയുള്ളൂ, വേറെ രൂപത്തിലേക്ക് മാറുന്നു, നാശമല്ല. അതുകൊണ്ട് ഈ പ്രകൃതിക്ക് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, രൂപാന്തരം സംഭവിക്കുന്നത്, നശിക്കുന്നില്ല എന്നാണ്. എന്നാ ദ്രവ്യസ്യ അവയവ അന്യഥാത്വ വ്യതിരേകീണ വിക്രയ അനുഭവത്തെ, അതിനെ അദ്വൈതം നിഷേധിക്കുന്നു. ഒരു വസ്തുവിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലൊരു പരിണാമം സംഭവിക്കുന്നുണ്ടെങ്കിൽ, അവിടെ അവയവങ്ങളിൽ വ്യത്യാസം വരും, അവയവങ്ങളിൽ അന്യഥാത്വം വരും, അവയവ സംശ്ലേഷം അവയവങ്ങളുടെ കൂടിച്ചേരൽ, അതിന് മാറ്റം വരുന്നു, അത് നാശമാണ്. ഒന്നിന്റെ അവയവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ നാശമാണ്. അതുകൊണ്ടൊരു വികാരം വരുമ്പോൾ അതിൽ അവയവങ്ങളിൽ മാറ്റം വരുന്നു, അതുകൊണ്ടല്ലേ ബാല്യശരീരമല്ല യുവന ശരീരം, യുവന ശരീരമല്ല വാർദ്ധകശരീരം. നിത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നിത്യമല്ല. എന്തുകൊണ്ട്? ഇവിടെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരിണാമം സംഭവിക്കുന്ന ഈ ശരീര അവയവങ്ങൾക്കെല്ലാം മാറ്റം സംഭവിക്കുന്നു, സംയോഗ വിയോഗങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് നിത്യമല്ല, അനിത്യമാണെന്ന് പറഞ്ഞാൽ ആ ശരീരം രൂപപ്പെടുന്ന ആ സമയം മുതൽ അത് പൂർണ്ണമായും നശിക്കുന്നതുവരെ അത് നശിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിണാമം എന്ന് വെച്ചാൽ ഒന്നിന്റെ നാശവും മറ്റൊന്നിന്റെ തുടക്കവുമാണ്. ഇനി പറയുന്നു, സാവയവത്വം നിത്യത്വം എനിച്ച്. പിന്നെ ചില വസ്തുക്കൾക്ക് അവയവം ഉണ്ടെങ്കിലും നിത്യമാണെന്ന് പറഞ്ഞാലോ? പറയുന്നില്ല, അത് ശരിയല്ല. സാവയവസ്യ അവയവ സംയോഗ പൂർവത്വ സ്ഥിതി വിഭാഗഭൂത്തെ. ഒരു വസ്തുവിനെ സാവയം അവയവമുള്ളതെന്നും സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് സംയോഗം വരുന്നു, വിഭാഗവും വരുന്നു, അത് സ്വീകരിക്കേണ്ടി വരും, കൂടിച്ചേരുന്നു, പിരിയുന്നു. വജ്രാദിശ്വദർശന, വജ്രം പോലെയുള്ള നല്ല കടുകട്ടിയായ പദാർത്ഥങ്ങൾ അതിൽ ഇങ്ങനെ കൂടിച്ചേരുന്നു, പിരിയുന്നു. കാരണം അത് പൊടിഞ്ഞ് നശിച്ചു പോകുന്ന കാണുന്നില്ല. അതുകൊണ്ട് അത് നിത്യമാണെന്ന് പറഞ്ഞാലോ? വജ്രം പൊടിഞ്ഞ് പോകുന്ന കാണാറില്ല. പ്രത്യേകിച്ച് പഴയകാലം വജ്രത്തെ ഛേദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല.
0: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോ, the 24/7 spiritual channel from shayvam.org.

0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: Dear listeners of Shaivam.org, the program you are about to listen to is Shiva Sahasranama Meaning with Analysis by Shri Karthik Ramachandran. Namaste. Jati.

0: ന ബന്ധുർന്ന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന്ന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗൌ നമേ ലോഭമോഹൌ മദോ നൈവ മേ നൈവ വാത്സര്യഭാവഃ ന ധർമ്മോ ന ച അർത്ഥഃ ന കാമഃ ന മോക്ഷഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. സൂര്യൻ ഉദിക്കുമ്പോ രാത്രിയിൽ ഉണ്ടായിരുന്ന ഇരുട്ട്, അമാവാസ ദിവസം ഉണ്ടായിരുന്ന ഇരുട്ടും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ അപ്രത്യക്ഷമാകുന്നു. അതുപോലെ സ്വരൂപ ഭാസ്കരൻ ഒരിക്കൽ പ്രകാശിച്ചാൽ എല്ലാ ദൗർബല്യങ്ങളും ദുർഗുണങ്ങളും അപ്രത്യക്ഷമാകും. സകൃദ്വിഭാതം സവിതുർയഥാ പ്രഭ എന്ന് ഭാഗവതത്തിലും ഇത് നാലാമത്തെ സ്കന്ധത്തിൽ പറയുന്നു. സകൃദ്വിഭാതം സവിതുർയഥാ പ്രഭ, ഒരേ ഒരു പ്രാവശ്യം പ്രകാശിച്ച സൂര്യന്റെ വെളിച്ചം, ഒരേ ഒരു പ്രാവശ്യമേ അവിടെ സൂര്യൻ ഉദിക്കുന്നുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം ഉദിക്കണില്ല, കാരണം അസ്തമനമേ ഇല്ല സൂര്യോദയം. സകൃദ്വിഭാതം സവിതുർയഥാ പ്രഭ, ആ സൂര്യോദയം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ബോധം തെളിഞ്ഞ് ജ്വലിക്കുന്നു. ഞാൻ തന്നെ ശുദ്ധ ബോധസ്വരൂപമായി പ്രകാശിക്കുന്നു. അതാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ അഹം ചിദാനന്ദമായി ജ്വലിക്കുന്നു. നമ്മളിൽ അഹം അഹം എന്ന് യാതൊന്ന് ഇപ്പോ സ്ഫുരിക്കുന്നുവോ അത് പരമാത്മസ്വരൂപം തന്നെയാണ്. വിവേക ചൂടാമണിയിൽ സംശയമൊന്നും വരാതിരിക്കാൻ പരമാത്മശബ്ദം തന്നെ ഉപയോഗിക്കുന്നു ആചാര്യസ്വാമികൾ. പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധബോധസ്വഭാവ സദസദിതമശേഷം ഭാസയൻ നിർവിശേഷ വിലസതി പരമാത്മാ ജാഗ്രദാദിഷു അവസ്ഥാസു അഹം അഹം ഇതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേ. ബുദ്ധിയുടെയും അഹങ്കാരത്തിന്റെയും മനസ്സിന്റെയും എല്ലാത്തിനും സാക്ഷിയായിട്ട് സാക്ഷി ചൈതന്യമായിട്ട് യാതൊന്ന് അഹം അഹം എന്ന് സ്ഫുരിക്കുന്നുവോ അത് വിലസതി പരമാത്മാ. നീ ജീവാത്മാ എന്ന് സംശയിക്കേണ്ട, അതിനു വേണ്ടിയിട്ടാണ് വിലസതി പരമാത്മാ ജാഗ്രതാദിഷ്വസ്ഥാസു അഹം അഹം ഇതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേ. ഇപ്പോ നമ്മൾക്ക് ഈ അഹം, നമ്മളിലെ അഹം പരമാത്മാവായിട്ട് തോന്നണില്ല, ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവനായിട്ട് തോന്നുന്നു. പതിനഞ്ചാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗം, അവിടെ മൂന്ന് വിധത്തിൽ ഭഗവാൻ പുരുഷന്മാരെ പറയുന്നു. ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ, പുരുഷോത്തമൻ. അഹങ്കാരപുരുഷനാണ് ക്ഷരപുരുഷൻ. അതായത് നമുക്കിപ്പോ ഞാൻ ബ്രാഹ്മണനാണ്, സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളാണ്, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, വ്യാപാരിയാണ്. ഈ അഹം ക്ഷരപുരുഷനാണ്. ഈ അഹങ്കാരം ക്ഷരപുരുഷനാണ് എന്നുവെച്ചാൽ അത് നശിക്കും. ക്ഷരം എന്ന് വെച്ചാൽ നശിച്ചു പോകുന്നത്, ഇവിടെ അസ്തമിച്ചു പോകും. ദിവസവും അസ്തമിച്ചു പോകുന്നു ഉറക്കത്തിൽ. ഉറക്കത്തിൽ വല്ലതും ഉണ്ടോ? രാജാവുമില്ല, ഭിക്ഷുവുമില്ല, സ്ത്രീയുമില്ല, പുരുഷനുമില്ല, എല്ലാവരുടെ ഉറക്കവും ഒരേപോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ മൈ ഇൻഡിവിജ്വാലിറ്റി ഈസ് ഗോൺ. ആ മറഞ്ഞുപോകുന്ന അഹങ്കാരം നമ്മളുടെ യഥാർത്ഥ സ്വരൂപമല്ല, ദാറ്റ് ഈസ് പ്രതിബിംബം. പ്രതിബിംബമാണ്, പ്രതിബിംബാഹങ്കാരമാണത്. പ്രതിബിംബത്തിന് കണ്ണാടിയിൽ ചളി വീണാൽ പ്രതിബിംബത്തിൽ ചളിയുള്ള പോലെ തോന്നും. കണ്ണാടിയിൽ പൊടിപടലങ്ങൾ വീണാൽ പ്രതിബിംബത്തിൽ പൊടിപടലങ്ങളുള്ള പോലെ തോന്നും. കണ്ണാടി പൊന്തിയും താണും ഒക്കെ ഇരുന്നാൽ പ്രതിബിംബമായിട്ടുള്ള മുഖം നീണ്ടിട്ടും വളഞ്ഞിട്ടും ഒക്കെ ഇരിക്കും. പക്ഷെ ഇതൊന്നും ബിംബത്തിനെ ബാധിക്കുന്നില്ല, പ്രതിബിംബത്തിന്റെ ദോഷ്യമാണ്. ഈ പ്രതിബിംബാഹങ്കാരമാണ് ക്ഷരപുരുഷൻ. അതാണ് നമ്മൾ അഹങ്കാരവൃത്തി എന്ന് പറഞ്ഞു. അഹങ്കാരവൃത്തി, ആ അഹങ്കാരവൃത്തിയെ നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോൾ, അതിനെ നല്ലവണ്ണം ചകഞ്ഞു നോക്കുമ്പോൾ, ഈ അഹങ്കാരവൃത്തി എവിടെ ഉദിക്കുന്നുവോ അവിടെ അസ്തമിക്കുന്നു. അസ്തമിക്കുന്നത്, അഹങ്കാരവൃത്തി അസ്തമിക്കുമ്പോൾ അവിടെ അഹം സ്ഫൂർത്തി, അത് അക്ഷരപുരുഷൻ. അഹങ്കാരം എവിടെ ഒടുങ്ങുന്നുവോ അവിടെ അഹം സ്ഫൂർത്തി. അഹം സ്ഫൂർത്തി എന്ന് വെച്ചാൽ അത് ഈ അഹങ്കാരമല്ല, വ്യക്തിത്വമല്ല. വ്യക്തിത്വം അവിടെയില്ല. ഞാൻ നല്ല ആളാണ്, ചീത്ത ആളാണ്, ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നുള്ളത് അവിടെയില്ല. അത് ഉദിക്കുന്ന സ്ഥാനത്ത് അസ്തമിച്ചു. ശുദ്ധമായ പ്രജ്ഞാ ബോധം അവിടെ തെളിഞ്ഞു പ്രകാശിക്കും. അത് അക്ഷരം, അത് നമ്മളുടെ ഉള്ളിൽ തെളിയുന്ന ബോധമാണ്. ഞാൻ എന്ന അനുഭവം ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ പിടിവിട്ട് വിമുക്തമായിട്ട് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായി ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. അത് അക്ഷരമാണ്, നാശമില്ലാത്തത്. അത് തന്നെ പൂർണ്ണമാണല്ലോ, പിന്നെ എന്തിനാ പുരുഷോത്തമൻ എന്ന് മൂന്നാമതൊന്ന് പറയണത്? മധ്യേ വാമനവാസീനം വിശ്വേദേവ ഉപാസത്തെ. ഈ അക്ഷരപുരുഷനെ തന്നെ വാമനൻ എന്ന് പറയണം. ആ വാക്കാണ് ഭാഗവതത്തിൽ ശുഖബ്രഹ്മ മഹർഷി ഉപയോഗിച്ചത്. ഭഗവാൻ വന്നപ്പോ, ചെറുതായിട്ട് വന്നപ്പോ, നമുക്കും ഭഗവാൻ ചെറുതായിട്ട് അനുഭവപ്പെടുന്നു. ചെറുതായിട്ട് അനുഭവപ്പെടുന്നത് എവിടെ? ഈ ശരീരത്തിനകത്ത് ഹൃദയസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങിയ അനുഭവമായിട്ട് ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുമ്പോൾ അത് ചെന്ന് അസ്തമിക്കുന്ന സ്ഥാനത്ത് ശുദ്ധ പ്രജ്ഞാ ബോധം, അഹംബോധം ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. അത് അക്ഷരം. ഏകം അക്ഷരം ഹൃദി നിരന്തരം ഭാസത്തെ സ്വയം ലിഖ്യതേ കഥം. രമണ മഹർഷിയോട് ആരോ എന്തോ എഴുതി തരാൻ പറഞ്ഞു. ഒന്നും എന്തോ എന്താ എഴുതാനുള്ളതോ ഒന്നുമില്ല, ഒരക്ഷരമെങ്കിലും എഴുതി തരൂന്നു. അപ്പൊ എഴുതി കൊടുത്തതാണ് ഈ ശ്ലോകം. ഏകമക്ഷരം ഹൃദി നിരന്തരം ഭാസത്തെ സ്വയം ലിഖ്യതേ കഥം. ഏകവും അദ്വയവുമായ അക്ഷരം ഹൃദയത്തിൽ നിരന്തരം പ്രകാശിക്കുന്നു, എങ്ങനെ എഴുതും എന്നാണ്. ലിഖ്യതേ കഥം. അപ്പോ അക്ഷരപുരുഷൻ നമ്മളുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. അപ്പോ അതിനെ നമ്മളുടെ ഹൃദയഭാഗത്തിൽ, ഹൃദയാന്തർഭാഗത്ത് തെളിഞ്ഞു വരുന്നത് കൊണ്ട് അക്ഷരം എന്ന് പേര്. അത് തന്നെ നിർവികൽപ്പ സമാധി. അക്ഷരപുരുഷനെ ഹൃദയത്തിൽ അനുഭവിക്കുന്നത് തന്നെ നിർവികൽപ്പ സമാധി. ഞാൻ എന്ന അനുഭവം വികൽപ്പങ്ങളെയൊക്കെ വിട്ടിട്ട് ജ്വലിക്കും. വികൽപ്പം എന്താ? ഈ അനുഭവത്തിൽ, ഞാൻ എന്ന അനുഭവത്തിൽ ചിത്തവൃത്തികള്, വാസനകൾ ഇങ്ങനെ വന്ന് അഡൾട്രേഷൻ ഉണ്ടാക്കുന്നതാണ് വികൽപ്പം. ഞാൻ എന്ന ശുദ്ധമായ അനുഭവത്തിൽ അസൂയ, കാമം, ദേഷ്യം, ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം വന്ന് കലക്കുമ്പോൾ എനിക്ക് അസൂയ, എനിക്ക് ദേഷ്യം, എനിക്ക് കാമം, എനിക്ക് വെറുപ്പ്, എനിക്കിഷ്ടപ്പെട്ടത്, ഞാൻ ബ്രാഹ്മണൻ, ഞാൻ സ്ത്രീ, ഞാൻ പുരുഷൻ, ഈ അധ്യാസം, അധ്യാസം നീക്കിയാൽ അതിലുള്ള ഞാൻ എന്നുള്ളത് ശുദ്ധം. ആ ഞാൻ ശുദ്ധമായി അതുമാത്രമായി പ്രകാശിക്കുമ്പോൾ നിർവികൽപ്പം, പ്രത്യയാന്തര വിമിശ്രണമില്ലാത്തത് എന്നാണ്. മറ്റു പ്രത്യയങ്ങൾ വന്ന് കലക്കാതെ ഈ അഹം പ്രത്യയം ശുദ്ധ പ്രജ്ഞയായിട്ട് ജ്വലിക്കുന്നു. നിർവികൽപ്പക സമാധിനാസ്ഫുടം ബ്രഹ്മതത്വം അവഗമ്യത്തെ ധ്രുവം ന അന്യഥ ച ചലതയാ മനോഗതേ പ്രത്യയാന്തര വിമിശ്രിതം ഭവേത്. മറ്റു പ്രത്യയങ്ങൾ വന്ന് ഈ ഞാൻ എന്നുള്ള അനുഭവത്തിൽ കലങ്ങിയാൽ വികല്പമുണ്ടാവും. മറ്റു പ്രത്യയങ്ങൾ ഒന്നും തന്നെ വന്ന് കലങ്ങാതെ ഞാൻ എന്നുള്ള അനുഭവം ശുദ്ധമായി ജ്വലിക്കുകയാണെങ്കിൽ നിർവികൽപ്പം, അവിടെ അക്ഷരജ്ഞാനം. അതുതന്നെ ആ അക്ഷരപുരുഷനെ അറിഞ്ഞാലും പിന്നീടും വാസന ഉണ്ടാകുന്നു, പിന്നെയും വ്യവഹാരമണ്ഡലത്തിലേക്ക് പൊന്തി വരുമോ അഹങ്കാരമുണ്ടാകും. ജ്ഞാതേ വസ്തുനി അപി ബലവതീ വാസന അനാതിരേഷ കർത്താ ഭോക്താപി അഹമിതി ദൃഢായാസ്യ സംസാരഹേതു. ഇത് അറിഞ്ഞിട്ട് പിന്നെയും ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണെന്ന് വീണ്ടും തോന്നിയേക്കാം ഈ സമാധിസ്ഥിതി വിട്ട് ഉണരുമ്പോഴും. അപ്പൊ എന്താ, വ്യവഹാരമണ്ഡലത്തിലും പതുക്കെ ഈ അനുഭവത്തിനെ ഇറക്കിക്കൊണ്ടുവരുന്നു. എന്നുവെച്ചാൽ അവിടെ ഈ അഹം പൊന്തി വരുന്ന അഹത്തിനെ ഈ അക്ഷരപുരുഷൻ വിഴുങ്ങിത്തുടങ്ങുക. അതാണ് മഹാബലി വാമനന് മൂന്നടി മണ്ണ് കൊടുക്കൽ. എന്തിനെയൊക്കെ വിഴുങ്ങും? മൂന്നടി വിഴുങ്ങും. എന്താ, ജാഗ്രത അവസ്ഥയെ വിഴുങ്ങും, സ്വപ്നാവസ്ഥയെ വിഴുങ്ങും. ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും നമ്മളുടെ സ്വത്തുക്കളാണ്. ഇറ്റ് ഈസ് ഓൾ മൈൻ, എന്റെയാണ്. എന്റെയായിട്ടുള്ള സ്വത്തുക്കളെയൊക്കെ ഈ അക്ഷരപുരുഷനായ വാമനന് കൊടുക്കും. അക്ഷരപുരുഷനായ വാമനന് കൊടുക്കുമ്പോ വാമനൻ അത് പോരാ, മൂന്നാമത്തതും വേണം. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും പോരാ, കാരണശരീരവും വേണം. കാരണശരീരം എന്താ, അഹങ്കാരം ഒളിഞ്ഞുകിടക്കുന്നത് അവിടെയാണ്. ഈ കൊടുക്കണവൻ അവനെ കൊടുക്കണം, തന്നെയും അർപ്പിക്കണം. കാരണം ഈ കൊടുത്ത സ്ഥൂല ശരീരം ജാഗ്രതും സ്വപ്നവും ഒന്നും എന്റെയല്ല. ഈ കൊടുക്കണവൻ സുഷുപ്തിയിൽ ചെന്ന് മറഞ്ഞു പോകുന്നു, അതും കൂടെ അർപ്പിച്ചു കഴിയുമ്പോ. എന്നുവെച്ചാൽ ജാഗ്രതും സ്വപ്നവും ഒരുവിധം ശുദ്ധമായാലും ഈ സുഷുപ്തിയിൽ അടിഞ്ഞുകിടക്കുന്ന വാസനകൾ, ആ വാസനകൾ ഒന്നൊന്നൊന്നായി പൊന്തി വന്ന് ഈ വാമനൻ അക്ഷരപുരുഷനിൽ ഇല്ലാതായിട്ട് തീരുന്നു. പരിപൂർണമായി കാരണശരീരത്തിനെയും ഈ അക്ഷരപുരുഷൻ വിഴുങ്ങിക്കളഞ്ഞാൽ, അക്ഷരപുരുഷൻ വിഴുങ്ങിക്കളയാണെങ്കിൽ എന്നുവെച്ചാൽ ആ വാസനകളൊക്കെ പൊന്തി വന്ന് ബോധമണ്ഡലത്തിലേക്ക് പൊന്തി വന്ന് ഇല്ലാതായി, ആ ഇരുട്ട് മറയുമ്പോ ഈ വാമനൻ തന്നെ ത്രിവിക്രമനായിട്ട് മാറും. എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിനെ മുഴുവൻ, നമ്മളുടെ അനുഭവമണ്ഡലത്തിനെ മുഴുവൻ വിഴുങ്ങും. അതാണ് സർവതഃ പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമത് ലോകേ സർവം ആവൃത്യ തിഷ്ഠതി സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവപൃച്ഛൈവ നിർഗുണം ഗുണഭോക്തൃച് ബഹിരന്തശ്ശഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത്തദവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേ ച തത്. എല്ലാ ശിരസും ആ ഭഗവാന്റെ ശിരസ്, എല്ലാ ശരീരവും ആ ഭഗവാന്റെ ശരീരം, എല്ലാ കൈകാലുകളും അവന്റെ, എല്ലാ ചെവികളും അവന്റെ. എന്നുവെച്ചാൽ സർവാത്മാവായി സർവം ഖലു ഇതം ബ്രഹ്മ എന്ന അനുഭവം. തദ്വാമനം രൂപം അവർദ്ധാദാത്ഭുതം ഹരേ അനന്തസ്യ ഗുണത്രയാത്മകം. മൂന്ന് വിശ്വത്തിനെയും വിഴുങ്ങി എന്നാണ്. അതാണ് അക്ഷരപുരുഷജ്ഞാനം. അക്ഷരപുരുഷൻ ത്രിവിക്രമനായിട്ട് മാറുന്നു. അപ്പൊ പുരുഷോത്തമൻ ആയി, അപ്പൊ ഉത്തമ പുരുഷനായി. എന്നുവെച്ചാൽ അവിടെ അഹങ്കാരം നിശേഷം അസ്തമിക്കുന്നു. ജാഗ്രത അവസ്ഥയിൽ സമാധി, അതിനെ സഹജ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നു. വ്യവഹാരമണ്ഡലത്തിലും എല്ലാം ഭഗവത് സ്വരൂപം. അപ്പോ ധ്യാനവേളയിലോ ഉള്ളിൽ വിചാരം ചെയ്യുന്ന വേളയിലോ ഉള്ള ഒരു അനുഭവമല്ല, വ്യവഹാരമണ്ഡലത്തിൽ എല്ലാവരുമായി വ്യവഹരിക്കുന്ന സമയത്തും ഒരിക്കലും വിട്ടുപോവാത്ത ഭഗവത് അനുഭവം. താൻ കാണുന്നതും കേൾക്കുന്നതും സ്മരിക്കുന്നതും സങ്കൽപ്പിക്കുന്നതും ഒക്കെ തന്നെ ആ ബോധസമുദ്രത്തിൽ ഉണ്ടാവുന്ന അലയാണ്, അലകളാണ്. അലകളൊക്കെ തന്നെ വെള്ളമാണ്, സമുദ്രവും വെള്ളമാണ് എന്നുള്ള പോലെ സർവവും ആ ഭഗവാനാണ്. ഭഗവാനല്ലാതെ മറ്റൊന്നില്ല എന്നുള്ള നിത്യനിരന്തരാനുഭവം, ആ നിത്യനിരന്തരാനുഭവമാണ് ജീവൻ മുക്തി. അവിടെ ഈ അഹങ്കാരം നിശേഷ അസ്തമിച്ചു പോകുന്നു, വ്യക്തിത്വം നിശേഷം അസ്തമിച്ചു പോകുന്നു. പുരുഷോത്തമൻ. അപ്പോ എല്ലാം എവിടെ വളർന്നു? നമ്മളിൽ തന്നെ വളർന്നു. സകല അനുഭവങ്ങളും നമ്മളിൽ തന്നെ വളർന്നു. അതിന്റെ ബീജം എവിടെ? ബീജം ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ ഇൻ യു. എല്ലാവരിലും അതിന്റെ വിത്ത് ഉണ്ട്. ഞാൻ എന്നീ രീതിയിൽ യാതൊന്നു സ്ഫുരിക്കുന്നുവോ അതാണ് സെന്റർ അനുഭവിക്കാം. ഈശ്വരനെ കണ്ടെത്തണമെങ്കിൽ എന്നിൽ തന്നെ കണ്ടെത്തണം. ഒരു വെസ്റ്റേൺ ഫിലോസഫർ സ്വാമി രാമതീർത്ഥനോട് പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഗോഡ് ഇൻ വൺ സെൽഫ്. രാമതീർത്ഥ സ്വാമി പറഞ്ഞു, ട്രൂ, ബട്ട് യു കനോട്ട് ഫൈൻഡ് ഹിം എനിവെയർ എൽസ്. ഈശ്വരനെ തന്നിൽ കണ്ടെത്താൻ വളരെ വിഷമമാണ്. അതെ, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരിടത്തും അദ്ദേഹത്തിനെ കണ്ടെത്താൻ പറ്റില്ല. എവിടെയൊക്കെ പോയാലും അവസാനം എല്ലാ അനുഭവങ്ങളും എവിടെയാണ് ഏർപ്പെടുന്നത്? ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ മനസ്സ് പൊന്തി വന്നിട്ടാണ് ശരീരമുണ്ട് എന്നുള്ളത് പോലും അറിയണത്. എന്നിട്ട് വേണ്ട വിശ്വമോ നമ്മളിൽ നിന്ന് അന്യമായിട്ടുള്ള ആളുകളോ ഒക്കെ, ആദ്യത്തെ അനുഭവം എന്താ? ഞാനുണ്ട്, അതിൽ മാത്രം എനിക്ക് സംശയമില്ല. ആ ഞാൻ ഉണ്ട് എന്ന അനുഭവത്തിൽ മനസ്സ് പൊന്തി വരുന്നു. മനസ്സ് പൊന്തി വന്ന് കണ്ണിലൂടെ കാഴ്ചയായിട്ടും ചെവിയിലൂടെ ശബ്ദമായിട്ടും മൂക്കിലൂടെ മണമായിട്ടും നാവിലൂടെ രുചിയായിട്ടും തൊക്കിലൂടെ സ്പർശമായിട്ടും പെരുകി കാണുന്നതാണ് പ്രപഞ്ചം. അതിലല്ലേ നമ്മൾ ഇനിയിപ്പോ വലതുമൊക്കെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ എല്ലാ അനുഭവത്തിന്റെയും സെന്റർ എന്താണ്? അഹം. അപ്പൊ പരമാത്മാവിനെ എവിടെ തെറിയും? അഹത്തിൽ തന്നെ തെറിയണം. കാരണം ഈശ്വരൻ അനുഭവമാണെങ്കിൽ ആ അനുഭവത്തിന് ഒരു സ്വരൂപമേ ഉള്ളൂ, ഞാൻ ഉണ്ട്, ഞാൻ ഉണ്ട് എന്ന ഒരേ ഒരു സ്വരൂപം. കേവലാനുഭവം, ദ്വൈതാനുഭവമല്ല, കേവലാനുഭവം. കേവലം എന്ന് വെച്ചാൽ രണ്ടില്ലാത്തത്, പൂർണ്ണം. ആ കേവലാനുഭവം നമ്മളിൽ നമ്മൾ കണ്ടെത്തണം. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ പൊരുൾ തന്നെ.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: സംസ്പർശ മന്ദിരേണ പ്രമാണത്വം ദൃഷ്ടം തഥാപി ആത്മവിജ്ഞാനസ്യ ഫലപര്യന്തത്വ ന തദ്വിശേഷി ശാസ്ത്രസ്യ പ്രാമാണ്യം ശക്യം പ്രത്യാഖ്യാതം. കർമ്മകാണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം ആണ് അന്യത്ര എന്ന് പറയുന്നത്. ഈ ഉപനിഷത്ത് ഒഴികെയുള്ള ഭാഗങ്ങളിൽ വേദവാക്യാനം വേദവാക്യങ്ങൾക്ക് വിധി സംസ്പർശ മന്ദിരേണം അർത്ഥവാദ വാക്യങ്ങൾക്കും മറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അർത്ഥവാദ വാക്യങ്ങൾക്കും മറ്റും വിധിയുമായിട്ട് ഉള്ള ബന്ധം കൂടാതെ പ്രമാണത്വം ദൃഷ്ടം, അതിൽ പ്രമാണത്വമില്ല. വേദത്തിൽ തന്നെ അർത്ഥവാദ വാക്യങ്ങൾ സു അരോദി ഇതരോദി എന്ന് മറ്റും കഴിഞ്ഞ ദിവസം പറഞ്ഞ വായുർവൈ ക്ഷേവിഷ്ഠ ദേവത തുടങ്ങിയാണ് അർത്ഥവാദ വാക്യങ്ങൾ. ഈ അർത്ഥവാദ വാക്യങ്ങൾക്ക് വിധിവാക്യങ്ങളുമായി അന്വയിച്ചാൽ മാത്രമേ പ്രമാണത്വമുള്ളൂ. അത് ഉപനിഷത്ത് ഒഴികെയുള്ള ഭാഗങ്ങൾ. പക്ഷേ തഥാപി ആത്മവിജ്ഞാനത്തെ ഫലപര്യന്തത്വ, പക്ഷെ ഉപനിഷത്തെ സംബന്ധിച്ച് അങ്ങനെ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നത് എന്താണ്? ആത്മവിജ്ഞാനമാണ്. എങ്ങനെയുള്ള ആത്മവിജ്ഞാനം? ഫലപര്യന്തത്വ. അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? അനർത്ഥ നിവൃത്തി. നേരത്തെ പറഞ്ഞു സർവ ക്ലേശപ്രഹാണം, സർവ ക്ലേശങ്ങളുടെയും പൂർണ്ണമായ നാശമാണ് ആത്മവിജ്ഞാനത്തിന്റെ ഫലം. അത് ഫലപര്യന്തമാണ്, അതിന് ഫലമുണ്ട്. ഉപനിഷത്തിൽ നിർദ്ദേശിക്കുന്ന വിജ്ഞാനത്തിന് ഫലമുണ്ട്. അതായത് ആ വിജ്ഞാനവും ഫലവും തമ്മിൽ കാലതാമസമില്ല, കാലവിളംബമില്ല. പൂർവ്വകാന്തത്തിലെ ജ്ഞാനവും ഫലവും തമ്മിൽ കാലവിളംബമുണ്ട്. പൂർവ്വകാന്തം അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുന്നു. ജ്ഞാനം ഉണ്ടായാൽ പോരെ, ജ്ഞാനം ഉണ്ടായതിനു ശേഷം കർമ്മം അനുഷ്ഠിക്കണം. കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് ഫലം ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എപ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത്? ആ കാലത്തിൽ തന്നെ സർവക്ലേശങ്ങളും നിവർത്തിക്കുന്നു. അപ്പൊ ജ്ഞാനവും അതിന്റെ ഫലവും തമ്മിൽ ഇവിടെ കാലതാമസമില്ല. അതാണ് ഫലപര്യന്തത്വ. ജ്ഞാനം എന്ന് പറയുന്ന ഫലത്തിൽ അവസാനിക്കുന്ന, ജ്ഞാനം ഉണ്ടാകുന്ന സമയം തന്നെ ഫലവും ഉണ്ടാകുന്നു. പിന്നെ തദ്വിശേഷി ശാസ്ത്രത്തിൽ പ്രാമാണ്യം പ്രത്യക്ഷാദം സഖ്യം. അതുകൊണ്ടെന്താണ്? അതിന് കരണമായിരിക്കുന്ന തദ്വിശേഷി, ആ ജ്ഞാനത്തിന് കരണമായിരിക്കുന്ന ശാസ്ത്രത്തിന്റെ പ്രാമാണ്യത്തെ ഒരിക്കലും നിഷേധിക്കാൻ, പ്രത്യാഘാതം നിഷേധിക്കുന്നതിന് ഇന്ന ശക്യം സാധ്യമല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? ഈ ഉപനിഷത്തിൽ ബോധിപ്പിക്കുന്ന ആ വിജ്ഞാനം സഫലമാണ്. അപ്പൊ സഫലമായ ഒരു വിജ്ഞാനത്തെ, അപ്പൊ അത് പുരുഷാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഒരു ശാസ്ത്രം, അതിന് പ്രമാണമുണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. ആ വിജ്ഞാനത്തെ ബോധിപ്പിക്കുന്ന ശാസ്ത്രത്തിന് പ്രാമാണ്യമുണ്ട് എന്നാണ്. അടുത്ത ചോദ്യത്തിന് അടുത്ത സമാനം പറയുന്നു. അനുമാനഗമ്യം ശാസ്ത്ര പ്രാമാണ്യം ഏന അന്യത്ര ദൃഷ്ടം നിദർശനം അപേക്ഷിച്ച. നേരത്തെ പറഞ്ഞു എന്താണ്, ഈ ശാസ്ത്രം പ്രമാണമാണെന്ന് പറഞ്ഞു. അത് പ്രമാണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ഏതുപോലെ പ്രമാണമായിരിക്കുന്നു എന്നാണ്. ഇപ്പോ നമ്മളൊരു വസ്തുവിനെ അനുമാനത്തിലൂടെ അറിയും, അല്ലെങ്കിൽ ഇപ്പൊ ശബ്ദത്തിലൂടെ അറിഞ്ഞു, ഹിമാലയം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു അറിഞ്ഞു. പിന്നീട് ആ അറിവ് ശരിയാണോ, നമ്മൾ ഇവിടുന്ന് പോയി അവിടെ പോയി നോക്കുന്നു. ഇപ്പൊ ശബ്ദത്തിലൂടെ അറിഞ്ഞ ഒരറിവിന് പിന്നീട് പോയി പ്രത്യക്ഷമായി കണ്ട് ഉറപ്പുവരും. പുക കണ്ടിട്ട് തീ ഉണ്ടെന്ന് അനുമാനിച്ചു, അറിവുണ്ടായി, ശരിയായ അറിവ് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നീട് അവിടെ പോയി കാണും, പ്രത്യക്ഷത്തിലൂടെ അതിനെ ഉറപ്പിക്കുന്നു. അതുപോലെ പറയുന്നു ഇവിടെ ബ്രഹ്മത്തെ കുറിച്ച് ശ്രുതി പറയും. ശ്രുതി പറയുമ്പോ അതിനെ മറ്റ് ഏത് പ്രമാണം കൊണ്ടാണ് നിങ്ങൾ അതിനെ ഉറപ്പിക്കുന്നത്, ഏതുപോലെ ആണ് ചോദിക്കുന്നത്. മറ്റേതെങ്കിലും പ്രമാണം അവിടെ ആവശ്യമുണ്ട് അതിനെ ഉറപ്പിക്കാൻ വേണ്ടാന്നത്. ശ്രുതി പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നതിന് പ്രത്യക്ഷാദി പ്രമാണങ്ങളുടെ ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് ശ്രുതിയെ സ്വത പ്രമാണം എന്ന് പറയുന്നത്. അനുമാനാദികളുടെ സഹായത്തോടുകൂടി അല്ല അതിനെ ഉറപ്പിക്കുന്നത്. ശ്രുതി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ജ്ഞാനം, കാരണം ശ്രുതി വാക്യത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകും, മറ്റു പ്രമാണത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അത് പ്രത്യക്ഷമാണ്, പക്ഷെ പ്രത്യക്ഷമാണെങ്കിലും അത് പ്രത്യക്ഷമാകുന്നത് എന്നുള്ളത് കൊണ്ടല്ല, ശ്രുതി പറയുന്നത് കൊണ്ട് തന്നെ ശ്രുതി വാക്യത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകും. ആ ജ്ഞാനം സ്വാനുഭവമായി വരുന്നു, അതുകൊണ്ട് അത് പ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ശ്രുതി പറയുന്നത് കൊണ്ട് തന്നെ, ശ്രുതി തന്നെ ആ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നത് കൊണ്ട് ശ്രുതി സ്വത പ്രമാണമാണ്. തത്വമസി എന്ന് പറയുന്ന ഉപദേശം തന്നെ ജ്ഞാനത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് എന്താണ്, അതിന് മറ്റു പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നാണ്. എന്നുവെച്ചാൽ അനുമാനഗമ്യം ശാസ്ത്ര പ്രാമാണ്യം, ശാസ്ത്രത്തിന്റെ പ്രാമാണ്യം അനുമാനത്തിലൂടെ അറിയപ്പെടേണ്ടതല്ല. ഏന അന്യത്ര ദൃഷ്ടം നിദർശനം അപേക്ഷിച്ച. അനുമാനത്തിലൂടെ വന്നിട്ട് തീരുമാനിക്കണമെങ്കിൽ ഞാൻ ഉദാഹരണം പറയണം. എങ്ങനെ, പുകയുള്ളിടത്തെല്ലാം തീയുണ്ട്, ഏതുപോലെ അടുക്കളയിൽ കാണുന്നത് പോലെ അടുക്കളയിൽ പുകയുണ്ട്, അതുകൊണ്ട് അവിടെ തീയുണ്ട് എന്ന് പറയുന്ന പോലെ. പക്ഷെ അവിടെ ദൃഷ്ടാന്തം ആവശ്യമാണ്, ഇവിടെ അങ്ങനെ ഒരു ദൃഷ്ടാന്തം ആവശ്യമില്ല. ശാസ്ത്രം ഇതിനെ ബോധിപ്പിക്കുന്നു, ശാസ്ത്രവാക്യത്തിൽ നിന്ന് തന്നെ ബോധം ഉണ്ടാകുന്നു. അവിടെ മറ്റൊന്നിന്റെയും സഹായം അതിന് ആവശ്യമില്ല. കാരണം ശബ്ദം നിത്യ അപരോക്ഷമായ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ അതിന് മറ്റു പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല, ആ ശബ്ദം മാത്രം പര്യാപ്തമാണ് എന്നാണ്. അതിനുദാഹരണമായിട്ടാണ് മുമ്പ് പറഞ്ഞ ദശമ തുമസി എന്ന് പറയുന്നത്. ഇവിടെ ദശമ തുമസി എന്ന് പറയുന്ന ആ വാക്യം തന്നെ ആ വ്യക്തിയെ ബോധിപ്പിച്ചു. അതിനു പിന്നീട് അയാൾക്ക് അനുമാനമോ മറ്റു പ്രമാണങ്ങളോ ഒന്നും ആവശ്യമില്ല. ശബ്ദം ബോധിപ്പിക്കുന്ന ആ ജ്ഞാനം അയാൾക്ക് സ്വയം പ്രത്യക്ഷമായി തന്നെ തീരുന്നു. വേറൊരു പ്രമാണത്തിന്റെ അവിടെ ആവശ്യം ഇല്ല. പിന്നെ അയാൾ അനുമാനിക്കേണ്ട ആവശ്യമില്ല ആരാണ് പത്താമൻ എന്ന് അനുമാനിക്കേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് ഇവിടെയും ശ്രുതി നീ ബ്രഹ്മമാണെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ വാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ പരമാത്മാവാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നു. മറ്റു പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമുണ്ട് ഇല്ല എന്നത്. തസ്മാത് സിദ്ധം ബ്രഹ്മണ ശാസ്ത്ര പ്രമാണതത്വം. ഇതുവരെ പറഞ്ഞു വന്നത് ഈ സൂത്രത്തിന്റെ ഭാഷ്യം എഴുതുന്നതിന് മുമ്പ് ആമുഖമായി വന്ന ചോദ്യങ്ങൾക്ക് സമാധാനമാണ്. മീമാംസകരുടെ ആശയങ്ങൾക്ക്, അവരുടെ ചോദ്യങ്ങൾക്ക് സമാധാനമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത്. അതങ്ങനെ പറയേണ്ടി വരുന്നത്, ഇത് ഈ പരമാത്മതത്വം വെളിപ്പെടുത്തുന്നത് ശ്രുതിയാണ്, ഉപനിഷത്താണ്. ഉപനിഷത്തിൽ ഇങ്ങനെ ഒരു തത്വത്തെ പറയുന്നുണ്ടോ, ഉപനിഷത്ത് ഇങ്ങനൊരു തത്വത്തെ വെളിപ്പെടുത്താൻ ശക്തമാണോ, ഇത്തരം കാര്യങ്ങളിൽ ഉറപ്പുവരാതെ ഉപനിഷത്ത് ശ്രവണത്തിനും അതിനോടുള്ള മോക്ഷത്തിനും വേണ്ടി ആരും പരിശ്രമിക്കത്തില്ല. ഉപനിഷത്ത് ഇത് വെളിപ്പെടുത്തുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഈ മോക്ഷം എന്ന് പറയുന്നത് തന്നെ അസിദ്ധമായി പോകും, അത് തന്നെ ശ്രദ്ധിക്കത്തില്ല. മോക്ഷം എന്ന് പറയുന്ന ഒന്നില്ല, അത് വെറും കൽപ്പന അല്ലെങ്കിൽ ഭാവന മാത്രമാണെന്ന് വരും. മോക്ഷം എന്ന് പറയുന്ന ഒന്ന് വാസ്തവത്തിലുണ്ട്, അത് പരമപുരുഷാർത്ഥമാണ്, അതിനുവേണ്ടി ഒരുത്തൻ പരിശ്രമിക്കുന്നു, ഇതെല്ലാം സമർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കാര്യം ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോ അതെങ്ങനെ വെളിപ്പെടുത്തുന്നു, എന്താണ് അതിന്റെ സ്വരൂപം, എന്താണ് അതിന്റെ ഫലം, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അത് വ്യക്തമാകണം. അപ്പോ പൂർവ്വമീമാംസകർ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉന്നയിക്കും. ഉപനിഷത്തിൽ അത്തരം ഒരു പരമാത്മാവിനെ വെളിപ്പെടുത്തുന്നുണ്ടോ, അപ്പോ ഉണ്ട്, ഉപനിഷത്താണ് ഇതിന് പ്രമാണം എന്നുള്ള കാര്യം സമർത്ഥിക്കണം. അങ്ങനെ ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. സമർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഇതിനെ അംഗീകരിക്കുന്നവര് ബ്രഹ്മത്തെ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നവരിൽ തന്നെ പലതരത്തിൽ ചിന്തിച്ചിട്ടുള്ളവരുണ്ട്. മോക്ഷത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലാം എല്ലാ ദാർശനികന്മാരും ചിന്തിച്ചിട്ടുണ്ട് പലതരത്തിൽ. അപ്പൊ അവരുടെ ചിന്തകളും ഈ അദ്വൈത ചിന്തയുമായിട്ടും ഇത് രണ്ടും എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ചിന്തകൾ ഏതൊക്കെയാണ് നിരാകരിക്കേണ്ടത്, ഇതിനേക്ക് അംഗീകരിക്കണം, ഇങ്ങനെ ചിന്തിക്കേണ്ടി വരും. അപ്പോ ഇവിടെ വരുന്നു അത്ര അവരെ പ്രത്യോതിഷ്ഠന്തെ. ഇനി മറ്റു ചില ചോദ്യങ്ങളുമായി വരികയാണ്. അതായത് ഇപ്പോ അദ്വൈതത്തെ കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ പല ചോദ്യങ്ങളും വരുന്നുണ്ടല്ലോ, അതെങ്ങനെ ശരിയാകും, ഇത് ഇങ്ങനെ ഒന്നുണ്ട്, പരമാത്മാവ് ഈശ്വരനൊന്നുണ്ട്, അതിനെ പ്രാപിക്കുന്നത് ആണ് പരമപുരുഷാർത്ഥം മോക്ഷം എന്നൊക്കെയുള്ളത് നമ്മളുടെ അറിവെന്ന് പറയുന്നത് എങ്ങനെയാ? അത് കേവല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒരു വിശ്വാസത്തിൽ അത് വിശ്വസിക്കുന്നു. ഏതോ കാരണവശാൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയ ഒരു വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് ആ മാർഗത്തെ സഞ്ചരിക്കുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ശാസ്ത്രം എന്ന് പറയുന്നത് കേവല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതല്ല. അവിടെ ശ്രദ്ധ എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എന്താണ്, ശാസ്ത്രം എന്ന് പറയുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ചർച്ച. വിശ്വാസത്തിന് അവിടെ വലിയ പ്രാധാന്യമില്ല. ശ്രദ്ധ ആവശ്യമാണ്, പക്ഷെ പ്രാമുഖ്യം ഏതിനാണ്? പ്രമാണത്തിനാണ്. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ആദ്യം മോക്ഷമുണ്ട് അല്ലെങ്കിൽ പരമാത്മാവുണ്ട് ഇതിനെന്താണ് പ്രമാണം? എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ ഗുരു പറഞ്ഞ് മോക്ഷമുണ്ട് അതുകൂടെ അംഗീകരിക്കത്തില്ല, മറ്റൊരാളുടെ അഭിപ്രായത്തെ സ്വീകരിക്കത്തില്ല. ഇതിനെന്താണ് പ്രമാണം? നിനക്ക് എന്താണ് ഇതിന് പ്രത്യക്ഷ അനുമാന ഉപമാന ശബ്ദ തുടങ്ങിയ പ്രമാണങ്ങളിൽ ഏത് പ്രമാണത്തെ നിനക്ക് സ്വീകരിക്കാൻ പറ്റും? കാരണം പ്രമാണത്തിൽ നിന്ന് മാത്രമേ പ്രമേയം ഉണ്ടാകത്തുള്ളൂ, യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. വിശ്വാസം ജ്ഞാനത്തിന് കാരണമല്ല, വിശ്വാസത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകത്തില്ല. എന്താണ്, നമുക്ക് പ്രമാണത്തിൽ വിശ്വസിക്കാം, പ്രമേയിൽ വിശ്വസിക്കാം, പക്ഷെ വിശ്വാസത്തിൽ

പ്രതികരിച്ചിട്ട് അയാൾ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് അതിനെക്കുറിച്ച് ശരിയായ ജ്ഞാനം വേണം. അപ്പോ അതിനെക്കുറിച്ച് ശരിയായ ജ്ഞാനം എങ്ങനെ ഉണ്ടാവും? ശരിയായ ജ്ഞാനം, അതായത് ശ്രമ യഥാർത്ഥ അനുഭവം എങ്ങനെ ഉണ്ടാകത്തുള്ളൂ? അയാൾക്ക് പ്രമാണത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതിൽ അയാൾക്ക് ശരിയായ പ്രമാണത്തെ അയാൾ അവലംബിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ പറയുന്ന ഈ അതീന്ദ്രിയമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സർവ്വലോകസിദ്ധമായ കാര്യങ്ങളല്ല ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പിന്നെ എന്താ ഇതിനെന്താ പ്രമാണം ഇങ്ങനെ ഒന്നും ഉണ്ടാവും എന്നുള്ളതിന് എന്തിനെ ആശ്രയിച്ചിട്ട് എന്തിൽ നിന്ന് ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാകും? അതിന് ആശ്രയിക്കാമെന്നുള്ളത് എന്താണ്? അതാണ് ശ്രുതി ഉപനിഷത്ത് ശബ്ദം എന്ന് പറയുന്ന പ്രമാണം. അപ്പൊ അത് നിന്ന് ശരിയായിട്ടുള്ള അറിവുണ്ടാകുമ്പോൾ ഉപനിഷത്തിൽ നിന്ന് ശരിയായിട്ടുള്ള അറിവുണ്ടാകും. അപ്പോ അതിനെ കുറിച്ച് വിചാരം ചെയ്യേണ്ടി വരും. ഇതിൽ നിന്ന് എങ്ങനെ ശരിയായിട്ടുള്ള അറിവുണ്ടാകും? എന്താണ് ഇതിന്റെ സ്വരൂപം? ഇതിൽ നിന്ന് എങ്ങനെ അറിവുണ്ടാകും? ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള വിപരീത ചോദ്യങ്ങളും മനസ്സിൽ വരും. നമ്മൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലെന്ത് വരുന്നു? വിപരീത ഭാവനകൾ വരുന്നു, ചോദ്യം വരുന്നു, അതെങ്ങനെ സംഭവിക്കും, അതെങ്ങനെ സംഭവിക്കും? ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് പോലെ തന്നെ പ്രമാണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ചോദ്യങ്ങൾ വരും. അതാണ് വീണ്ടും അടുത്ത് വരുന്നത് അത്രാപരെ പ്രത്യുപതിഷ്ഠം തെയ്യുന്നി മറ്റു ചിലത് ഇവിടെ വീണ്ടും ചോദ്യങ്ങളുമായിട്ട് വരും. ഇതൊക്കെ എങ്ങനെ ശരിയാകും? ഈ ചോദ്യങ്ങൾക്കെല്ലാം സമാധാനം കിട്ടിയാലേ ഒരു വിവേകിക്ക് ഈ സാധന മാർഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ ഈ മോക്ഷം എന്ന് പറയുന്നത് അലീകമാണ്, ശൂന്യമാണെങ്കിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുത്തൻ വെറും വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ഒരുത്തന്റെ ജീവിതമേ പാഴായിപ്പോയി, അവസാനം എന്തുപോയി? ഒന്നുമില്ലാകുന്നു, ലൗകികവുമില്ല, ഭൗതികവും ഇല്ലാകുന്നു, ആത്മീയവും ഇല്ലാകുന്നു, ഭൗതികവുമില്ല, ആത്മീയവും ഇല്ലാകുന്നു. അപ്പൊ അങ്ങനെ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് താൻ വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു വഴിയാണ് മോക്ഷമാർഗം എന്ന് പറയുന്നത്. അതിന് ആ പ്രമാണത്തിലും ഫലത്തിലും എല്ലാം അവന് വിശ്വാസം ആവശ്യമാണ്. പക്ഷെ ആദ്യം പ്രമാണം എന്തെന്ന് നിശ്ചയിക്കും. അപ്പൊ അതിനെ കുറിച്ചുള്ള ചർച്ചകളിൽ പലതരത്തിലുള്ള സംശയങ്ങൾ വരും, അതിന് സമാധാനം വരും. അപ്പോ ഇവിടെ എന്താണ്? ഇവിടെ സംശയിക്കുന്ന ആരാണ്? വൃത്തികാരൻ എന്ന് പറയുന്ന ആളാണ്. ആരാണ് ഈ വൃത്തികാരൻ? ഉപവർഷൻ എന്നൊരു പേര് പറയുന്നുണ്ട് ബ്രഹ്മസൂത്രത്തിലെ വൃത്തികാരന്. ഭാഷ്യം എഴുതുന്നതിന് മുമ്പ്, ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിന് മുമ്പ് ഇതിന് ഭാഷ്യം എഴുതിയ ആളാണെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ സംശയങ്ങളാണ് ഇവിടെ വരുന്നത്. എന്താണ് പറയുന്നത്? യദ്യപി ശാസ്ത്ര പ്രമാണകം ബ്രഹ്മ തഥാപി പ്രതിപത്തി വിധി വിഷയതയ ഏവ ശാസ്ത്രേണ ബ്രഹ്മ സമർപ്പിയത. അതായത് ഈ പറയുന്ന ആള് കുറച്ചുകൂടെ പുരോഗമിച്ചയാളാണ്. മീമാംസകര് ഈ ബ്രഹ്മത്തിന് ഉപനിഷത്ത് പ്രമാണമാണെന്ന് അംഗീകരിച്ചില്ല. പക്ഷെ ഇയാൾ അങ്ങനെയല്ല, വൃത്തികാരനും പറയുന്നത് അങ്ങനെയല്ല. ഈ ഉപനിഷത്തിലൂടെ ഒരു ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ബ്രഹ്മത്തെ ഉപനിഷത്ത് പ്രതിപാദിക്കുന്നുണ്ട്, അടങ്ങിയിരിക്കുന്നുണ്ട്. ശാസ്ത്ര പ്രമാണകം ബ്രഹ്മ, അത് ഞങ്ങൾ അംഗീകരിച്ചു എന്നാണ്. അദ്ദേഹം ഇതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബ്രഹ്മം തന്നെയാണ് ഈ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നത്. അതായത് വെറും കർമ്മത്തെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ നിന്ദ്യങ്ങളായി നിഷേധിക്കുന്ന അർത്ഥവാദ വാക്യങ്ങളല്ല എന്നുള്ളത് ബോധ്യമായി. പക്ഷേ അദ്ദേഹത്തിന്റെ സംശയം എന്താണ്? തഥാപി പ്രതിപത്തി വിധി വിഷയതയ ഏവ ശാസ്ത്രേണ ബ്രഹ്മ സമർപ്പിത. ഈ ശാസ്ത്രം ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് പ്രതിപത്തി വിധിയുടെ വിഷയമായിട്ടാണ് എന്നാണ്. പ്രതിപത്തി എന്ന് പറഞ്ഞ ഉപാസന അല്ലെങ്കിൽ ധ്യാനം, പ്രതിപത്തി വിധി ധ്യാന വിധി അതിന്റെ വിഷയമായിട്ടാണ്. അതായത് ബ്രഹ്മത്തെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതി ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതൊരു വിധിയാണ്, നീ ബ്രഹ്മത്തെ ധ്യാനിക്കൂ. അങ്ങനെയുള്ള വാക്യങ്ങളുണ്ട്, ആത്മ നിത്യോ ഉപാസീത എന്നാണ്. ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണോ, ശ്രുതി ഉപനിഷത്ത് പറയുന്നത് ആത്മാവിനെ ഉപാസിക്കൂ, ധ്യാനിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഏതാണ് ആത്മാവ്? അപ്പൊ അവിടെ പറയുന്നത് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, അതാണ് ആത്മാവ്. അപ്പോ താൻ, അതായത് ഈ ജീവനെ വിജ്ഞാനമായും ആനന്ദമായും അനന്തമായും എല്ലാം ധ്യാനിക്കുക എന്നാണ്. അങ്ങനെ ധ്യാനിച്ചാലോ? അങ്ങനെ നിരന്തരമായി ധ്യാനിക്കുമ്പോൾ യാഗത്തിൽ നിന്ന് എങ്ങനെയാണോ അദൃഷ്ടം ഉണ്ടാകുന്നത്, അതുപോലെ ഈ ധ്യാനത്തിൽ നിന്നും അദൃഷ്ടം ഉണ്ടാവും. ആ അദൃഷ്ടം അജ്ഞാനത്തെ നശിപ്പിക്കും, അങ്ങനെ മോക്ഷം ഉണ്ടാകും എന്നാണ് വൃത്തികാരന്റെ അഭിപ്രായം. അതിന് ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നില്ല എന്നാണ്. ആചാര്യസ്വാമി പറയുന്നത് എന്താണ്? അങ്ങനെ ധ്യാനത്തിലൂടെ എന്തെങ്കിലും ഒരു സംസ്കാരം അല്ലെങ്കിൽ വാസന ഉണ്ടായി, ആ വാസന അല്ലെങ്കിൽ സംസ്കാരം അജ്ഞാനത്തെ നശിപ്പിച്ച് അങ്ങനെയല്ല മോക്ഷത്തെ ഉണ്ടാകേണ്ടത് എന്നാണ്. അങ്ങനെ ഒരു ധ്യാനത്തിലൂടെ വിധിക്കുന്നില്ല എന്നാണ്. വാസ്തവത്തിൽ ബ്രഹ്മമല്ല ജീവൻ, അതിന് ബ്രഹ്മമാണെന്ന് വാസിക്കാനാണ്. അതിനെ ഇവിടെ നിഷേധിക്കുന്നു. ഇവിടെ പറയുന്ന വാസ്തവത്തിൽ ഈ ജീവൻ ബ്രഹ്മം.

0: തന്നെയാണ് എന്നാണ്. വാസ്തവത്തിൽ ജീവൻ ബ്രഹ്മം തന്നെയാണ്. ശ്രുതി അതിനെ ബോധിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ. ശ്രുതി അതിനെ ബോധിപ്പിക്കുന്നു, നീ ആ ബ്രഹ്മമാണ് എന്ന് ബോധിപ്പിക്കുന്നു എന്നാണ്. താൻ അത് വിസ്മരിച്ചിരുന്നു, വിസ്മരിച്ചിരുന്നതിനെ ബോധിപ്പിക്കുന്നു, അത്രേ ശ്രുതി ചെയ്യുന്നുള്ളൂ എന്നാണ്. പിന്നെ അത് നിനക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു, ധ്യാനിക്കുകയോ താൻ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാകാം, അതാണ് ശ്രോതവ്യോ മന്ദവ്യ നിധിച്ഛാസ്തവ്യ എന്ന് പറയും. അങ്ങനെ ധ്യാനിക്കുന്നത് എന്തെങ്കിലും അഭിഷ്ടത്തെ ഉണ്ടാക്കാനോ ഒന്നുമല്ല. അങ്ങനെ ധ്യാനിക്കുന്നത് കൊണ്ട് എന്ത് വരുന്നു, ഈ പ്രതിബന്ധങ്ങളെല്ലാം നശിച്ചുപോകും. ആദ്യം ശ്രവിച്ച ആ വാക്യം ഹേതുവായിട്ട് തന്നെ മനസ്സ് ഈ ജ്ഞാനം ഉണ്ടാവും. അതിന് കാരണം ആദ്യത്തെ നമ്മുടെ ശ്രവണം തന്നെ, ഉപനിഷത്ത് പറഞ്ഞ ആ തത്വമസി എന്ന് പറഞ്ഞ ആ വാക്യം തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഉള്ളിൽ അതിന് തടസ്സം ഉണ്ടായിരുന്നു, ആ തടസ്സം മാറി ഉള്ളിൽ അപരോക്ഷമായി ആ ജ്ഞാനം പ്രകാശിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഈ ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുകയാണ് ജീവാത്മ പരമാത്മ ഏകത്വത്തെ. അല്ലാതെ വാസ്തവത്തിലില്ലാത്ത ഒരു ഏകത്വത്തെ ധ്യാനിക്കാൻ വേണ്ടി ഉപദേശിക്കുന്നതല്ല എന്നാണ്. അപ്പൊ ഇവിടെ പ്രതികാരന്റെ മതമനുസരിച്ച് വാസ്തവത്തിൽ ജീവൻ ബ്രഹ്മമല്ല, അങ്ങനെ അല്ലാത്ത ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കാൻ പറയുന്നു എന്നാണ്, അതാണ് അതിനെ നിഷേധിക്കുന്നത്. സിദ്ധാന്തമനുസരിച്ച് വാസ്തവത്തിൽ ആ ജീവൻ ബ്രഹ്മം തന്നെയാണ്, അത് ഇനി നമ്മൾ ധ്യാനിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ഈ ജീവാത്മ ബ്രഹ്മാത്മ ഏകത്വത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ധ്യാനത്തിന് പ്രയോജനം ഇത്രയേ ഉള്ളൂ, ഇതിന്റെ ഈ അദൃഷ്ടത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഈ തടസ്സമായിരിക്കുന്ന അദൃഷ്ടങ്ങളെ പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധ്യാനത്തിന്റെ ആവശ്യം എന്നാണ് സിദ്ധാന്തം. അത് തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറിയൊരു വ്യത്യാസമാണ്. അതുകൊണ്ടെന്നാണ് ആ അഭിപ്രായത്തെ എതിർക്കുന്നത്, അങ്ങനെയല്ല എന്നാണ്. അതും ആ ജ്ഞാനം ഉണ്ടായതിനു ശേഷം ധ്യാനിക്കണമെന്നാണ് വൃത്തികാരൻ പറയുന്നത്. വൃത്തികാരന്റെ അഭിപ്രായം അനുസരിച്ച് എന്താണ്, ഉപനിഷത്ത് വാക്യങ്ങൾ ശ്രവിക്കുന്നു, താൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു, ഇങ്ങനെ അറിഞ്ഞതിനു ശേഷം പിന്നെ ധ്യാനിക്കണമെന്നാണ്. സിദ്ധാന്തി എന്താണ് പറയുന്നത്, ഉപനിഷത്ത് വാക്യം ശ്രവിച്ചു, അങ്ങനെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല, ധ്യാനത്തിന്റെ ആവശ്യമില്ല. അതാണ് സിദ്ധാന്തി പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനവും ധ്യാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നാണ്. അപ്പോ ഉപാസനയെ വിധിക്കുന്ന വാക്യം ആത്മാനം ഏവ ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ ധ്യാനത്തിന് വേണ്ടി ബ്രഹ്മത്തെ ഇവിടെ ബോധിപ്പിക്കുകയാണ്. ഏതുപോലെ യഥാ രൂപ ആഹവനീയാദീനി അലൗകികാന്യപി വിധിശേഷതയാ ശാസ്ത്രേണ സമർപ്പ്യന്തേ തദ്വ. അതിന് പൂർവ്വമീമാംസയിൽ നിന്നൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. അതായത് കർമ്മകാന്ഡത്ത് ഒരു വാക്യമുണ്ട്, യൂപേ പശു ബദ്നാദി എന്നൊരു വാക്യം. അതായത് യാഗത്തിൽ ആടിനെ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറ്റി, അതിനാണ് യൂപം എന്ന് പറയുന്നത്. അപ്പൊ യൂപം എന്നുള്ള ഒരു വാക്ക് അവിടെ കണ്ടു. അപ്പൊ എന്താണ് യൂപം, ഈ ആടിനെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്, അതിൽ കെട്ടിച്ചാണ് അവസാനം അതിനെ ബലി കൊടുക്കുന്നത്, അല്ലെങ്കിൽ യാഗത്തിന് വേണ്ട കർമ്മങ്ങൾ അതിൽ കെട്ടിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോ ഈ യൂപം, യൂപേ പശു, പശു എന്ന് പറഞ്ഞാലും ഓർത്തോളം വേദത്തിൽ പശു എന്ന് പറയുന്നത് മലയാളത്തിലെ പശുവല്ല, പശു എന്ന് പറയുന്നിടത്തല്ല ആടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗമായിരിക്കും, അല്ല പശുവല്ല. അപ്പൊ പശുവിനെ ബന്ധിക്കാൻ അല്ലെങ്കിൽ ആടിനെ ബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് യൂപത്തെ ഉപയോഗിക്കുന്നത്. അപ്പൊ യൂപം എന്നുള്ള ശബ്ദം കേട്ടു, യൂപം എന്താണെന്നുള്ള ജിജ്ഞാസ ഉണ്ടാവും. അപ്പൊ തുടർന്ന് വേദത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നതാണ് യൂപം തക്ഷതി, തക്ഷണം ചെയ്യാന്ന് വെച്ചാൽ അതിനെത്തി വിടിക്കാതുന്നു. അഷ്ടാശ്രീകരോ, അതിന് എട്ട് കോണുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതിനെ ചെത്തി എട്ട് കോണുകൾ ഉണ്ടാക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ യൂപം തക്ഷതി, യൂപം അഷ്ടാശ്രീകരോ തുടങ്ങിയ വാക്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ യൂപം എന്ന് പറയുന്ന ആ വസ്തു എന്താണ്. കാരണം ചെത്തി വെടുപ്പാക്കി എട്ട് കോണുകൾ ഉണ്ടാക്കി പശുവിനെ കെട്ടുന്ന സാധനം ഏതോ അത്. അപ്പൊ ഇത്രയും ഇതും കൂടെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ത്, യൂപം എന്ന് പറയുന്നത് കുറ്റിയാണ് എന്ന് മനസ്സിലാകുന്നു. അതായത് യൂപേ പശു ബദ്നാദി എന്ന് കേൾക്കുന്നതുകൊണ്ട് മാത്രം അത് കുറ്റിയാണെന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല, മറ്റു വാക്യങ്ങളൂടെ കേൾക്കണം. അതാണ് യൂപം. ആഹവനീയം എന്ന് പറയുന്നത് ആഹവനീയെ ജുഹോതി എന്ന് പറയുന്നു, അഗ്നിഹോത്രം ചെയ്യുന്നവന്റെ വീട്ടിൽ സ്ഥിരമായി സൂക്ഷിക്കുന്ന ഒരു അഗ്നിയുണ്ട്, അതിന് ഗാർഹപത്യ അഗ്നി എന്ന് പറയുന്നു. ആ അഗ്നിയിൽ നിന്ന് ആഹവനത്തിന് വേണ്ടി, ഹോമത്തിന് വേണ്ടി എടുക്കുന്ന അഗ്നിയാണ് ആഹവനീയ അഗ്നി. അപ്പോ ആഹവനീയെ ജുഹോതി എന്നുള്ള ഒരു വാക്യം കേൾക്കുന്നു. അങ്ങനെ ഒരു വാക്യം കേൾക്കുമ്പോൾ അവിടെ ജിജ്ഞാസ ഉണ്ടാവുന്നത് എന്താണ് ഈ ആഹവനീയം എന്ന് പറയുന്നത് എന്ന്. അപ്പോ ആഹവനീയ അഗ്നി ആധാരത്തെ കുറിച്ചും മറ്റും പറയുന്ന വാക്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നതാണ് ആഹവനീയം എന്ന് പറയുന്നത് അഗ്നിയാണെന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് വായിക്കുമ്പോൾ. അപ്പൊ ആഹവനീയം എന്ന് പറയുന്ന ഒരു പേര് വേദത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്നാണ് അത് മനസ്സിലാകുന്നത്. അപ്പോ എന്ത് വരുന്നു, വിധിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് ആ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നില്ല, അതിന്റെ അംഗമായി വരുന്ന മറ്റു വാക്യങ്ങളിൽ നിന്നാണ് അതെന്താണെന്ന് മനസ്സിലാകുന്നത്. അതുപോലെ ആത്മാനമേവ ലോകോപാസീത, ആത്മാവിനെ ഉപാസിക്കൂ എന്നും മറ്റുള്ള വാക്യങ്ങൾ ആദ്യം ശ്രവിക്കുന്നു. അപ്പൊ എന്താണ് ഈ ആത്മാവ്, അത് മനസ്സിലാകുന്നില്ല. അത് കഴിയുമ്പോൾ പിന്നീട് വരുന്ന എന്താണ്, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്നും മറ്റുള്ള വാക്യങ്ങൾ വരുന്നു. അതിൽ നിന്ന് ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാകും. അപ്പൊ അതാണ് ഇത് രണ്ടും തമ്മിൽ ബന്ധം. ഉപാസനാ വിധിയുടെ അംഗമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആത്മാവിനെ ഉപാസിക്കുമെന്ന് പറയുന്ന ഒരു വിധി വാക്യം, അതിൽ ആത്മാവ് എന്താണെന്ന് മനസ്സിലായി. വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന വാക്യത്തിൽ നിന്ന് ആത്മാവ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ എന്തിനെ ഉപാസിക്കണം, ആത്മാവ് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. ഏതുപോലെ യൂപത്തിൽ പശുവിനെ കെട്ടാൻ പറഞ്ഞു, എന്താണ് യൂപം എന്ന് മനസ്സിലായില്ല, തുടർന്ന് വാക്യങ്ങളിൽ നിന്ന് മനസ്സിലായി. അപ്പോ ആ യൂപം എന്ന് പറയുന്നത് എന്താണ്, വിധിയുടെ അംഗമാണ്. വിധിയുടെ അംഗങ്ങളായിരിക്കുന്ന വാക്യങ്ങൾ അതിനെ ബോധിപ്പിച്ചു, അത് വിധിയുടെ അംഗമായി. അതുപോലെ ഉപാസനയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് ആത്മാവ് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. അപ്പോ ആ ഉപാസനയുടെ അംഗമായി വരുന്ന വാക്യങ്ങളിൽ നിന്നും ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്താണ്, ഈ ബ്രഹ്മവും ഉപാസനയുടെ ഒരംഗമാണ്. അല്ലാതെ ശ്രുതിയിൽ അതിനെ പറയുന്നത് തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അതിനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് വൃത്തികാരൻ പറയുന്നത്. യഥാ യൂപ ആഹവിനിയാദീനി, രൂപം ആഹവിനിയും തുടങ്ങിയവ അലൗകികാന്യ, ഇതൊന്നും ലൗകികമല്ല എന്നറ. ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വിധിശേഷതയാ, വിധിയുടെ അംഗമായിട്ട് ഭാഗമായിട്ട് ശാസ്ത്രേന സമർപ്പിക്കേണ്ടേ, ശാസ്ത്രജ്ഞനായിട്ട് ബോധിപ്പിക്കുന്നു. അതെങ്ങനെ ബോധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ചത്. അതുപോലെ എന്ത് ചെയ്യുന്നു, ധ്യാന വിധിയുടെ ഒരു ഭാഗമായിട്ട് ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട്, വാസ്തവത്തിൽ ജീവൻ ആ ബ്രഹ്മമല്ല, പക്ഷെ ആ ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കണം എന്നാണ് ഉപനിഷത്ത് പറയുന്നതെന്നാണ്. കുത ഏത, അവിടെ ചോദിക്കുന്നു സിദ്ധാന്തി, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഈ തരത്തിൽ മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി. ഉപനിഷത്തിൽ വ്യക്തമാണല്ലോ, ഉപനിഷത്ത് ബ്രഹ്മതത്വത്തെയാണല്ലോ പ്രതിപാദിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി. പറയുന്നു, പ്രവൃത്തി നിവൃത്തി പ്രയോജനത്വ ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒന്നുകിൽ ഒരു പ്രവൃത്തി അതിൽ മനുഷ്യനെ നിയോഗിക്കുന്നു, അല്ലെങ്കിൽ നിവൃത്തി അതിനെ നിയോഗിക്കുന്നു. സർവകാമോ ഏജീത എന്ന് പറയുമ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും വേദത്തെയാണ്. അത് ആ വ്യക്തിയെ യാഗത്തിലേക്ക് നിയോഗിക്കുകയാണ്. എന്നാൽ കളഞ്ചം ഭക്ഷയെ, കളഞ്ചം ഭക്ഷിക്കരുത്, ഉള്ളി ഭക്ഷിക്കരുത്, അല്ലെങ്കിൽ വിഷം ചേർന്ന മാംസം ഭക്ഷിക്കരുത് എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു, മദ്യം കുടിക്കരുത് എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു, അവിടെ നിവൃത്തിയാണ്, നിഷിദ്ധമായ ഒരു കാര്യമാണ്, അതിൽ നിന്ന് അവനെ പിൻവലിയാൻ പ്രേരിപ്പിക്കുകയാണ്. ശരി, അപ്പോ വേദം ഈ രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഒന്നിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിനെ ഉപാസിക്കാൻ ഒരു പ്രവൃത്തി അവിടെ വിധിക്കുകയാണ്. ധ്യാനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്, അതൊരു കർമ്മമാണ്. ആ കർമ്മത്തെയാണ് നിഷേധിക്കുന്ന, അല്ല തത്വജ്ഞാനത്തെ അല്ല എന്നറിയാം. പറഞ്ഞല്ലോ, ജ്ഞാനം എന്ന് പറയുന്നത് മാനസികമായ കർമ്മമാണ്, അത് ജ്ഞാനമല്ല. ജ്ഞാനം ജ്ഞാനമല്ല, ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു മനസ്സിന്റെ വൃത്തിയെ ആവർത്തിക്കുക. ഒരു വസ്തുവിനെ അതായിട്ട് തന്നെയും ധ്യാനിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊന്നായിട്ടും ധ്യാനിക്കാം. രണ്ടു തരത്തിലായാലും എന്താണ്, മനസ്സിന്റെ ഒരു കർമ്മമാണത്, ഒരു വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമല്ല. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരു വസ്തുവിനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ആ വസ്തു വേണം നമ്മുടെ മുമ്പിൽ. ഇപ്പൊ വിഷ്ണുവിനെ ധ്യാനിക്കുന്നു, ധ്യാനിക്കുമ്പോൾ വിഷ്ണു നമ്മുടെ മുമ്പിലില്ല. പിന്നെ എന്താണ്, വിഷ്ണുവിനെ കുറിച്ച് ഗുരു പറഞ്ഞത് കേട്ട്, അതാണ് ചതുർഭുജ ധാരിയാണ്, സംഘചക്ര ഗതാ പത്മങ്ങളെല്ലാം കയ്യിലുണ്ട് എന്നെല്ലാം പറഞ്ഞു കേട്ടു. പറഞ്ഞു കേട്ടിട്ട് അതിന്റെ ഭാവന, ആ ചിത്രമോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു, ഭാവന ചെയ്തിട്ട് ആ ഭാവനയെ ആവർത്തിക്കുകയാണ്. ഇതൊരു മാനസികമായ കർമ്മമാണ്, ഇത് ജ്ഞാനമല്ല. ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, വിഷ്ണു നമ്മുടെ മുമ്പിൽ നിന്ന് നയിക്കുന്നു, നമ്മൾ കാണുന്നു. അപ്പം വിഷ്ണുവിനെ കുറിച്ചുള്ള ജ്ഞാനമായി, എന്നാല് അത് പ്രത്യക്ഷമായ ജ്ഞാനം ആകത്തുള്ളു. അല്ലെങ്കിൽ വിഷ്ണുവിനെ എവിടെയെങ്കിലും കാണും, നമ്മുടെ മനസ്സിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു ആന്തരികമായി, ആ വിഷ്ണുവിനെ കാണുന്നു. അപ്പൊ അത് വിഷ്ണുവിന്റെ ജ്ഞാനമായി. അതുവരെ നമ്മൾ ചെയ്യുന്ന എന്താണ്, വിഷ്ണുവിനെ കുറിച്ചുള്ള ഭാവനയാണ്, അത് മാനസികമായ ഒരു വൃത്തികളുടെ പ്രവാഹമാണ്, അതൊരിക്കലും ജ്ഞാനമല്ല. അപ്പൊ അത് പ്രവൃത്തിയായതുകൊണ്ട് അങ്ങനെയുള്ള ധ്യാനത്തെ പ്രവൃത്തിയാണ് ശാസ്ത്രം വിധിക്കുന്നത്, അല്ലാതെ ജ്ഞാനത്തെ അല്ല. ജ്ഞാനത്തെ ബോധിപ്പിക്കുകയല്ല, വസ്തുവിനെ ബോധിപ്പിക്കുകയല്ല. വസ്തുവിനെ ബോധിപ്പിച്ചാൽ അത് ജ്ഞാനമാകും, സത്യദാനന്ദം എന്ന് പറയുന്നു. അപ്പൊ സത്യദാനന്ദം എന്ന് നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജ്ഞാനമായി എന്ന്. അവിടെ തന്നെ ആവർത്തിയുടെ ആവശ്യമില്ല, ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിക്കുകയാണെങ്കിൽ അത് ജ്ഞാനമല്ല, അത് മാനസികമായ കർമ്മമാണ് എന്നാണ്. ജ്ഞാനത്തിന് ആവൃത്തിയിൽ ആവശ്യമില്ല, അതേ മാനസിക കർമ്മം അതിന് ആവൃത്തിയിൽ ആവശ്യമുണ്ട്. അത് രണ്ടും വേറെ വേറെയാണ്. ഉപാസന ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? മാനസികമായ ഒരു കർമ്മമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രം ഇവിടെ ബോധിപ്പിക്കുന്നത് ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്, കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഇവിടെ വൃത്തികാരൻ പറയുന്നത് ബ്രഹ്മ തത്വത്തെ അല്ല, തത്വജ്ഞാനത്തെ, ആ ബ്രഹ്മ വസ്തുവിനെ അല്ല ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത്, മറിച്ച് ബ്രഹ്മ ധ്യാനത്തെയാണ്, ജീവനെ ബ്രഹ്മമായി ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ ആ ധ്യാനം രണ്ടു തരത്തിൽ വരാം. ഒന്ന്, ഒരു വസ്തുവിനെ അതായി തന്നെ ധ്യാനിക്കാൻ പറയും, വിഷ്ണുവിനെ വിഷ്ണുവായി തന്നെ ധ്യാനിക്കാൻ പറയും, അല്ലെങ്കിൽ സാള ഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കാൻ പറയും. സാള ഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കാൻ പറയുന്നതിന് പ്രതീക ഉപാസന എന്ന് പറയും. ഒരു പ്രതീകത്തെ, ആ പ്രതീകമാണ് അത് സാള ഗ്രാമം, അത് വിഷ്ണുവല്ല, പക്ഷെ ആ പ്രതീകത്തെ വിഷ്ണുവായി ധ്യാനിക്കുന്നു. ആ പ്രതീകത്തിൽ നമ്മൾ സംഘചക്ര കഥാപത്മങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ അതുള്ള ഒരു രൂപമായിട്ട് അതിനെ തന്നെ ധ്യാനിക്കാൻ പറയും. അപ്പോ അങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് ഇവിടെ ശ്രുതിയിൽ തന്നെ പറയും, ഭാഷ്യത്തിലും മറ്റും അത് ഇനി വരും. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഉപാസനയ്ക്ക്, അങ്ങനെ ഉപാസിച്ച് അതിനെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നിർദ്ദേശിക്കുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് തന്റെ സ്വരൂപമായിരിക്കുന്ന വസ്തുവാണ്. ആ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ആ വാക്യത്തിൽ നിന്ന്, വാക്യശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. അതിന് എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകാതിരിക്കാം, പക്ഷെ ആ ശ്രവണത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നാണ്, അല്ല ധ്യാനിച്ച് ഉണ്ടാകുന്ന പോലെ അല്ലാണ്. നമ്മള് ധ്യാനിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു. ദേവതാധ്യാനത്തില്, ദേവതാധ്യാനത്തിൽ ദേവതയെ നിരന്തരം ധ്യാനിക്കുമ്പോൾ വാസ്തവത്തിൽ ദേവത അവിടെ ഇല്ല, ദേവത ഭാവനയിലാണ്. ഭാവനാരൂപത്തിൽ ഹൃദയത്തിലോ എവിടെയെങ്കിലും ദേവതയെ സങ്കല്പിച്ചിട്ട് തന്റെ സങ്കല്പത്തിലുള്ള ദേവതയെ ആ സങ്കല്പത്തിലൂടെ വിഷയീകരിക്കുക. മനസ്സ് തന്നെ ധ്യേയമായും ധ്യാനാകാരമായും നിന്നുകൊണ്ട് തന്റെ തന്നെ മനസ്സ് സൃഷ്ടിച്ച ദേവതയെ തന്റെ തന്നെ മനസ്സിന്റെ വൃത്തികൾ വിഷയമായിക്കൊണ്ടിരിക്കുന്നതാണ് ധ്യാനം. അതായത് വാസ്തവത്തിൽ ദേവത നമ്മുടെ മുമ്പിലില്ലല്ലോ, ദേവതയെ ആദ്യം സങ്കല്പിച്ചവരുടെ തിരുത്തുന്നു. അതെന്താണ് ആ സങ്കല്പം? എന്താണ് അതും? മാനസിക വൃത്തിയാണ്. പിന്നീട് ആ സങ്കല്പിക്കുന്ന ദേവതയെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന മാനസിക ക്രിയ, അതും മാനസിക വൃത്തിയാണ്. അത് നമ്മുടെ ദേവതയും മനസ്സിലാണ്, ദേവതയെ കുറിച്ചുള്ള സങ്കല്പവും മനസ്സിലാണ്. അങ്ങനെ നിരന്തരമായ സങ്കല്പം കൊണ്ട് ആ ദേവതാ പ്രസാദം ഉണ്ടായി, ആ ദേവത മൂർത്തമായ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നു എന്നാണ് ദേവതാധ്യാനത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പ്രത്യക്ഷമാകുമ്പോൾ മാത്രമേ അത് ദേവതാ ജ്ഞാനമാകുന്നത്. അതുവരെയുള്ള എന്താണ്, ദേവതയെ സംബന്ധിച്ചുള്ള മാനസികമായ ഒരു ക്രിയയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ധ്യാനം എന്ന് പറയുന്നത്. ആ ദേവത ആ ഭാവനാത്മകമായ രൂപത്തിൽ നിന്ന് മാറി ആ ദേവതയുടെ വാസ്തവ സ്വരൂപത്തിൽ ആന്തരികമായ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രകടമായി കഴിഞ്ഞാൽ, പ്രാദുർഭവിച്ചാൽ, അപ്പോൾ ആ ദേവതയെ കുറിച്ചുള്ള ജ്ഞാനം, അനുഭൂതി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിലാണ് ദേവതയെ ധ്യാനിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് വരുന്നു? ദേവതയെ, അതാണ് ദേവത പ്രത്യക്ഷം എന്ന് പറയും. അപ്പൊ ദേവതയെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും. അത് ബാഹ്യമായോ ആന്തരികമായോ ഏത് തരത്തിലും ആ സാധകന്റെ യോഗ്യതയും സാധനയൊക്കെ അനുസരിച്ച് ഉണ്ടാകാം, അത് വേറെ വിഷയമാണ്. അതുപോലെയല്ല ഇവിടെ പറയുന്ന ബ്രഹ്മധ്യാനം. ആ കാര്യത്തെക്കുറിച്ച് പിന്നെ തുടർന്നു വരുന്ന ഭാഗങ്ങൾ വിശദീകരിക്കും. തൽക്കാലം ഗുരുസ്മരണയോടുകൂടി ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു.
1: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ശ്രീമുഖാശ്വനീസ്മൃതിസംഗീർത്തനാരാഹി ശാന്തിമനസിസൂക്തം ഗുരുവാനന്ദാഭികാവൈശ്വരി സദാശിവസമാരംഭാം ശ്രീരാചാര്യമന് മസ്മദാചാര്യപരിന്ദാ വന്ദേ ഗുരുവരം ശ്രീശ്രീപ്രാണാനാമേ ഭഗവത്പാദം ശ്രീസംഗരം ശ്രീരാചാര്യം സപ്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ ഗുണ ഈശ്വര ഗുരുരാത്മേ ലോകാവ്യാപ്തലേഹായ ദക്ഷിണാമൂർത്തൈകം ഭാഷ്യ താർക്കിക സമയവിരോധദൈക്യമിരിച്ചിരുന്ന യുക്തിയാപ്യാത്മനോ ദുഃഖിക്കാനുപത്തി നൈദുഃഖേന പ്രത്യക്ഷ വിഷയമാത്മന വിശേഷ്യത്വം പ്രത്യക്ഷ വിഷയത്വ ആകാശസ് ശബ്ദഗുണവത്ത ഗുണവത്വതാത്മനോ ദുഃഖിത്വമിതി ചെയ്യുന്നു ഏക പ്രത്യേക വിഷയത്വാനുപത്തി നഹി സ്വഗ്രാഹകേന പ്രത്യക്ഷ പ്രത്യേന നിത്യാനുമേയസ്യാത്മനോ വിഷയീകരണം ഉപപദ്യത്തെ തസ്യ വിഷയീകരണേ ആത്മന ഏകത്വാന് വിഷയഭാവപ്രസംഗ ഏകസേവ വിഷയ വിഷയത്വം ദീപവതി ചെയ്യുന്നു ഏകപത് അസംഭവാത്മന്യാംസാനുപത്തി ചർച്ച ചെയ്യുന്നത് സുഖദുഃഖങ്ങൾ ആത്മാവിലാണോ, സുഖം ആത്മാശ്രയമാണോ അതോ ദുഃഖം ആത്മാശ്രയമാണോ, അതാണ് ഇവിടുത്തെ വിഷയം. അത് ആത്മനസ്തുതമായ എന്നുള്ള ശ്രുതി വെച്ച് ചിന്തിക്കുമ്പോൾ സുഖം ആത്മാവിലാണെന്ന് തോന്നും, പക്ഷെ അതിനെ നിഷേധിച്ചു. സുഖദുഃഖങ്ങളെല്ലാം ജീവ സംബന്ധിയാണ്, ആത്മസ്വരൂപത്തിലല്ല. ഇനിയടുത്ത് താർക്കികന്മാരുടെ അഭിപ്രായം. ഗോതമയും കണാദന്റെ അനുയായികൾ പറയുന്നതാണ് സുഖദുഃഖങ്ങൾ ആത്മഗുണങ്ങളാണ് എന്നുള്ള പ്രത്യക്ഷമായി അറിയുന്നു. അഹം സുഖി, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. അതിൽ തന്നെ പ്രാചീനരായ ആൾക്കാർ അഹം അനുഭവത്തിലൂടെ ആത്മാവ് പ്രത്യക്ഷമാണെന്ന് സ്വീകരിക്കുന്നു. അതിനെയും ഇവിടെ നിഷേധിച്ചു. പ്രത്യക്ഷ വിഷയത്വ അങ്ങനെ അഹം അനുഭവത്തിലൂടെ ആത്മാവ് പ്രത്യക്ഷമുണ്ട്. അഹം അനുഭവത്തിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെയാണ് അഹന്ത, ജീവസ്ഫുരണമാണ്. അത് പ്രത്യക്ഷമല്ലെങ്കിലും എന്തുകൊണ്ട് സ്വതത്വങ്ങൾ അനുഭവിച്ചുകൂടാ? ഉദാഹരണം വരുന്നു, ആകാശസ്യ ശബ്ദഗുണ ഗുണവത്വം. അവരുടെ സിദ്ധാന്തം അനുസരിച്ച് പറയുന്ന ആകാശത്തിന്റെ ഗുണ ശബ്ദം, അദ്വൈതമതമനുസരിച്ചല്ല, ന്യായവൈശേഷിക മതം അനുസരിച്ച് ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. ഗുണം ആകാശം, ഗുണം ശബ്ദം, ആകാശം ഗുണി, ഗുണമുള്ളത്. ഗുണവും ഗുണിയും തമ്മിലുള്ള ബന്ധം അവർ പറയുന്നത് സമവായ സംബന്ധം, ചേർന്നിരിക്കുന്നത്. ഗുണം എപ്പോഴും ഗുണിയെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലാതെ ഗുണത്തിന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയില്ല. ശബ്ദം എപ്പോഴും ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആകാശം പ്രത്യക്ഷമല്ല, എങ്കിലും ശബ്ദം പ്രത്യക്ഷമാണ്. അതുപോലെ ആത്മാവ് പ്രത്യക്ഷമല്ലെങ്കിലും ആത്മാവിലെ സ്വതത്വങ്ങൾ പ്രത്യക്ഷമാണ്. ആകാശസ്യ ശബ്ദ ഗുണവത്വദാത്മനോ ദുഃഖിത്വം സുഖിത്വം രണ്ടും എടുക്കും തിരിച്ചിരുന്ന ഏകപ്രത്യ വിഷയത്വ അനുപത്യേ. അങ്ങനെയാണെങ്കിൽ ഏകപ്രത്യ വിഷയത്വം എങ്ങനെ അഹം സുഖി എന്നുള്ള അനുഭവം? അഹവും വിഷയമാണ്, സുഖവും വിഷയമാണ്. അപ്പം ഇതിൽ ഒരനുഭവത്തിൽ രണ്ടും വിഷയമാകുന്നു എന്ന് പറയുന്നത് ശരിയാകത്തില്ല. പിന്നെ ആകാശത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതി ശബ്ദം ആകാശത്തിന്റെ ഗുണമെന്നല്ല പറയുന്നു, ആകാശ ശബ്ദ തന്മാത്രമാണ്. ശബ്ദ തന്മാത്ര തന്നെയാണ് ആകാശം. അല്ലാതെ ആകാശവും ശബ്ദവും തമ്മിൽ ഗുണഗുണി ബന്ധമുണ്ട്. സ്പർശ തന്മാത്രയാണ് വായു. അതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ ആകാശത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ അത് ശബ്ദ തന്മാത്ര രൂപത്തിലാണ്. ആ ശബ്ദ തന്മാത്ര എന്ന് പറയുന്നത് ഒരു തത്വമാണ്. ശ്രവണേന്ദ്രിയ ഗ്രാഹ്യമല്ല, ചെവിയുണ്ട് കേൾക്കാൻ കഴിയത്തില്ല, പക്ഷെ അതിൻ്റെ രൂപം അതാണ്. ആ തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് ഈ കാണുന്ന സ്ഥൂല പ്രപഞ്ചം ഉണ്ടായത്. ആ സ്ഥൂല പ്രപഞ്ചത്തിലാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഈ ആകാശം ഉള്ളത്. അതുകൊണ്ട് ശബ്ദഗുണത്തോടുകൂടിയാണ് ആകാശം എന്നുള്ളതൊന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല. ഇനി അങ്ങനെ ആത്മാവും സുഖവും അറിയുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഏകപ്രത്യവിഷയത്വ അനുപത്തെ ഏകപ്രത്യവിഷയത്വം മറ്റല്ല എന്താണ് അത് ചെയ്യുന്ന ഈ സുഖഗ്രാഹകേണ പ്രത്യക്ഷ പ്രത്യേന നിത്യ അനുമേയസ്യ ആത്മനോ വിഷയീകരണ ഉപത്തിരി. നമ്മൾ പറയുന്നതനുസരിച്ച് തന്നെ ആത്മാവ് നവ്യ നയ്യായകന്മാരെന്നു അവർ പറയുന്ന ആത്മാവ് അനുമേയമാണ്, അനുമാനിക്കാനേ പറ്റും. ശബ്ദഗുണത്തിൻ്റെ ആശ്രയമായിട്ട് ആകാശത്തെ അനുമാനിക്കും. ആ അഹം സുഖി എന്നുള്ള അനുഭവം ഉണ്ടാകും. സുഖം പ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നവ്യ നയ്യായകർ ആകാശം പ്രത്യക്ഷമാണെന്ന് പറയേണ്ടി വരും. പക്ഷെ ആകാശം പ്രത്യക്ഷമാണെന്ന് പറയുന്നതിന് പ്രാചീനന്മാരാണ്, അവരവർ അംഗീകരിക്കുന്നില്ല. അവരോട് സമാനം പറയണം ഈ സുഖഗ്രാഹക പ്രത്യക്ഷേണ പ്രത്യക്ഷ സുഖത്തെ ഗ്രഹിക്കുന്ന ഈ അനുഭവത്തിലൂടെ നിത്യ അനുമേയസ്യ ആത്മനുവിഷയീകരണം അനുമേയമായിരിക്കുന്ന ആത്മാവ് പ്രത്യക്ഷമല്ലാത്ത ആത്മാവ് വിഷയമാകുന്നു എന്നൊക്കെ പറയേണ്ടി വരും, അത് ശരിയല്ല. പിന്നെ ആത്മാവ് വിഷയമാകുന്നു എന്ന് പറഞ്ഞാലോ അഹം അനുഭവത്തിലൂടെ ഞാൻ സുഖിയാണ് ദുഃഖിയാണ്, ഇവിടെ ആത്മാവാണ് വിഷയമാകുന്നത്, ആത്മാവിൻ്റെ സുഖമാണ് വിഷയം ഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ തസ്യച്ച വിഷയീകരണ ആത്മനേകത്വാദ് വിഷയഭാവ പ്രസംഗം. ആത്മാവ് ഏകമാണ്, അവിടെ അഹം എന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുന്ന ആത്മാവാര് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. കാരണം ആത്മാവ് ഒന്നേ ഉള്ളൂ. ഗ്രഹണത്തിന് വിഷയമായിരിക്കുന്ന ആത്മാവ് പിന്നെ ഗ്രഹിക്കുന്ന ആത്മാവ് അങ്ങനെ രണ്ടാത്മാവിനെ സ്വീകരിക്കേണ്ടി വരും. ഓരോ ആത്മാവ് ഒന്നായിട്ടേ സ്വീകരിക്കുന്നുള്ളൂ, ഒരു ശരീരത്തിൽ രണ്ടാത്മാവിനെ അവർ സ്വീകരിക്കുന്നില്ല. അതാണ് തസ്യജ വിഷയീകരണേ. ആത്മാവ് ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള അനുഭവത്തിൽ വിഷയമാണെന്ന് വന്നു കഴിഞ്ഞാൽ ആത്മനേകത്വം ആത്മാവ് ഒന്നെന്ന് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നുണ്ട്. വിഷയ അഭാവ പ്രസംഗം ആത്മാവിനെ ഗ്രഹിക്കുന്നവൻ അതില്ലാതെ പോകും. രണ്ടുണ്ടായാലേ പറ്റൂ, ഒന്ന് ഗ്രഹിക്കുന്നവൻ ഒന്ന് ഗ്രഹിക്കുന്ന വിഷയം, അങ്ങനെ രണ്ടില്ലല്ലോ. ഏകസ്യ വിഷയ വിഷയത്വം ദീപപദ്ധതി ചെയ്യുന്നു പറയുന്നു. ഒന്നിൽ തന്നെ വിഷയ വിഷയീഭാവം വരാം. ഇതുപോലെ പ്രകാശത്തെ പോലെ പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്, അത് ഇരുട്ടിനെ മാറ്റി വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു, സമയം അത് സ്വയം അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? ഒരു പ്രകാശത്തെ ഗ്രഹിക്കുന്നതിന് വേറൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നിൽ തന്നെ വിഷയ വിഷയീഭാവം വരാം. വെളിച്ചം സ്വയം പ്രകാശിപ്പിക്കുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ആത്മാവ് സ്വയം അതിനെ പ്രകാശിപ്പിക്കുന്നു, മറ്റ് സുഖദുഃഖാദികളെയും പ്രകാശിപ്പിക്കുന്നു. എന്ന് വന്നാലോ എന്നാ യുഗപത് അസംഭവ. ഒരേ സമയം ആത്മാവ് തന്നെ പ്രകാശിപ്പിക്കുക, താൻ തന്നെ പ്രകാശിക്കുന്നവനായിരിക്കുക, അതൊരിക്കലും സംഭവിക്കത്തില്ല. അസംഭവമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു വസ്തു ഒരേ സമയം തന്നെ തന്നെ പ്രകാശിപ്പിക്കുക, അതിസയവും മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കും. ദീപത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാലോ, ദീപത്തിനും അത് യോജിക്കത്തില്ല. ദീപം മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ജീവചൈതന്യത്തിൻ്റെ സഹായം കൊണ്ട്. ജീവൻ ദീപത്ത് കാണുന്നു, ജീവന്റെ പ്രകാശത്തിൽ ദീപം പ്രകാശിക്കുന്നുകൊണ്ടാണ് അത് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നതും അത് സ്വയം പ്രകാശിക്കുന്നതും നമുക്ക് തോന്നുന്നു. സ്വയം പ്രകാശിക്കുന്നില്ല, ജീവചൈതന്യനെ പ്രകാശിപ്പിക്കാനേ. അത് അസംഭവമായ കാര്യമാണ്. അസംഭവം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്ത് കാണിക്കാൻ കഴിഞ്ഞാൽ അസംഭവിക്കത്തക്കതാണ്. ആകാശ പുഷ്പം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം എടുത്ത് കാണിക്കും. ആകാശത്തുള്ള ഒരു പുഷ്പത്തെ അങ്ങനെ ഒന്ന് കാണിക്കാൻ സാധ്യത ഇല്ലെങ്കിൽ, ഒരിക്കലും സംഭവിക്കില്ലെങ്കിൽ അക്കാര്യം അസംഭവം. മുയൽക്കൊമ്പെന്ന് പറയുന്നു അങ്ങനെ ഒന്നെടുത്ത് കാണിക്കാൻ ഒരിടത്തും ആർക്ക് സാധ്യമുണ്ട്. മുയലിന് കൊമ്പില്ല, കൊമ്പുണ്ടെങ്കിൽ അത് മുയലുമല്ല, അതിനകത്ത് അസംഭവമാണ്. ആകെ ഒരേ ഒരു ഉദാഹരണമുള്ളത് ദീപമാണ് വിഷയവിഷയത്വത്തിന്. അത് പ്രകാശിക്കുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. പക്ഷെ അതുകൂടെ പറയുന്നു അത് ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൻ്റെ, ദീപദൃഷ്ടാവിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം, ജീവബോധം, അതാണ് ദീപത്തെ പ്രകാശിപ്പിക്കുന്നത്. ആ ജീവബോധം പറയുന്നത് ആ വിളക്ക് പ്രകാശിക്കുന്നു, ആ വിളക്ക് ഇരുട്ടിനെ മാറ്റുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു, അതിനൊരു പ്രകാശമുണ്ടല്ലോ. അത് മാത്രമല്ല, ദീപത്തിനൊന്നും പറ്റുന്നു മറ്റു വസ്തുക്കളെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നത് ചൈതന്യത്തിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ. എന്തുകൊണ്ട്? അതിൽ അംശാംശി ഭാവമുണ്ട്. ഒന്ന് പ്രകാശിച്ച്, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരംശം, അത് തന്നെ എന്ത് ചെയ്യുന്നു? മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അതിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഇവിടെ ചൈതന്യത്തിൻ്റെ സഹമായിക്കോട്ടെ, മറ്റ് ജഡങ്ങളിൽ നിന്ന് അതിനെ വേർതിരിക്കുന്ന അതാണ്, ദീപത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. വസ്തു ഏകമാണെങ്കിലും അത് രണ്ട് പ്രവൃത്തി ചെയ്യുന്നു, അംശാംശി ഭാവത്ത്. ഒരംശം ഇരുട്ടിനെ മാറ്റുന്നു, മറ്റൊരംശം സ്വയം പ്രകാശിക്കുന്നു. അതുകൊണ്ട് അതിന് വേറൊരു ദീപത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു വസ്തുവിനും ആ പ്രത്യേകതയില്ല. ഏതൊരു വസ്തുവിനും ഈ ദീപത്തിൻ്റെ ആവശ്യം വേണം, അതിന് പ്രകാശിക്കണമെങ്കിൽ. ദീപത്തിന് മാത്രം അതിൻ്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? അതിന് അംശാംശി ഭാവങ്ങളുണ്ട്. അങ്ങനെ ആത്മാവാണെങ്കിലോ അതിന് അംശാംശി ഭാവങ്ങളില്ല. ഏകമാണോ? അത് തർക്കികന്മാർ അംഗീകരിക്കുന്നുണ്ട്, അത് നിരംശമാണ്. ഒരു ജീവാത്മാവ് പലതുണ്ടെന്ന് പറയുന്നു, പരമാത്മാവ് ഏകമാണെന്ന് പറയുന്നു. പക്ഷേ ഇതെല്ലാം നിരംശമാണ്, നിത്യമാണ്. അതിന് അവയവ അവയവിഭാവങ്ങളില്ല. അതെല്ലാം അവർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവ് ഒരിക്കലും സുഖത്തോടു കൂടിയതല്ല. അതെല്ലാം ജീവന്റെ ഭാവങ്ങളാണ്. ഏതേന വിജ്ഞാനസ്യ ഗ്രാഹ്യഗ്രാഹകത്വം പ്രത്യുക്തം. ഇനി ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് വന്നു പുതിയൊരു അഭിപ്രായം പറയുന്ന കൂട്ടരാണ് ക്ഷണിക വിജ്ഞാനവാദികൾ. അവർ പറയുന്നു, ദീപദൃഷ്ടാന്തത്തിലൂടെയാണ് അവർ പറയുന്നത്. ദീപത്തെ നോക്കാതെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു. അതുപോലെയാണ് വിജ്ഞാനം, അത് എല്ലാ വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു. ജീവജ്ഞാനം, അതുകൊണ്ട് ആ പ്രകാശിക്കുന്ന ജ്ഞാനത്തിലൂടെ തന്നെ അറിയുന്നു, സ്വദുഃഖങ്ങളെ അറിയുന്നു. അതുകൊണ്ട് താൻ തന്നെയാണ് സ്വദുഃഖങ്ങളോട് കൂടിയത്. അങ്ങനെ ആരാണോ താൻ സ്വദുഃഖം, അതാണ് ജീവൻ. ആ തരത്തിൽ പോകും. അപ്പോൾ അവിടെ ഗ്രാഹ്യഗ്രാഹകത്വം, ജ്ഞാനം തന്നെ സർവത്തെയും ഗ്രഹിക്കുന്നു, സ്വയം ഗ്രഹിക്കുന്നു. ഇത് വിജ്ഞാനവാദം അതിനെ നിഷേധിക്കുന്നു. അത് ശരിയല്ല. പ്രത്യക്ഷ അനുമാന വിഷയോസ്ഥ ദുഃഖാത്മനോർ ഗുണഗുണത്വനുമാനം. മാത്രമല്ല, ഇനി എന്താണ് പ്രത്യക്ഷ അനുമാന വിഷയോസ്ഥ ദുഃഖാത്മനോ? ദുഃഖം പ്രത്യക്ഷമാണ്, അല്ലെങ്കിൽ സുഖം പ്രത്യക്ഷമാണ്. ആത്മാവ് അനുമാനത്തിലൂടെ കിട്ടുന്നതാണ്. ഇവയ്ക്ക് പരസ്പരം ഗുണഗുണിത്വനുമാനം, ഗുണഗുണി ബന്ധം വരുത്തുന്നു. എന്തുകൊണ്ട്? ഒന്ന് പ്രത്യക്ഷവും മറ്റൊന്ന് പരോക്ഷവും ആയിരിക്കുന്നു, പരസ്പര വിരുദ്ധമാണ്. മിഥോർ വിരുദ്ധയോർ ഗുണഗുണിത്വം അനുമേയം. പരസ്പര വിരുദ്ധമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. എന്തുകൊണ്ടങ്ങനെ പറയുന്നത്? പുസ്തകം മുമ്പിലിരിക്കുന്നു, അതിന് വർണ്ണമുണ്ട്, വെളുത്ത നിറമാണ്. ഇത് ഈ വെളുത്ത നിറവും മുമ്പിലിരിക്കുന്ന ഈ വസ്തുവും രണ്ടും പ്രത്യക്ഷമാണ്. അതുകൊണ്ട് ഈ വസ്തുവിൻ്റെ ഗുണമാണ് ഈ നിറം എന്ന് പറയും. ഇവിടെ പരസ്പര വിരോധമില്ല. എന്തുകൊണ്ട്? പുസ്തകവും പ്രത്യക്ഷ വിഷയമാണ്, അതിൻ്റെ നിറവും പ്രത്യക്ഷം. പുസ്തകം ഗുണിയാണ്, നിറം ഗുണമാണ്. അപ്പോൾ രണ്ടും പ്രത്യക്ഷമായതുകൊണ്ട് രണ്ടും തമ്മിൽ വിരോധമില്ല. അങ്ങനെയുള്ള സ്ഥലത്തെ ഗുണഗുണി ബന്ധം അറിയാൻ പറ്റും. അസമയം ആത്മാവാണെങ്കിലോ നിത്യ അനുമേയമാണ്. അവിടെ സുഖം എന്ന് പറയുന്ന ഗുണം ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒന്ന് അനുമേയവും ഒന്ന് പ്രത്യക്ഷവുമാണ്. അതാണ് ഇത് തമ്മിലുള്ള വിരോധം. അങ്ങനെ ഉള്ളിടത്ത് ഒരിക്കലും ഗുണഗുണി ബന്ധം വരത്തില്ല. അതുകൊണ്ട് തർക്കികന്മാരും മറ്റും പറയുന്ന പോലെ അവരിനി ബുദ്ധപക്ഷത്തെ കൂട്ടുപിടിച്ചാലും ശരി, ഒരിക്കലും ഗുണഗുണി ബന്ധം ആത്മാവിലും സുഖദുഃഖങ്ങളിലും വരത്തില്ല. ദുഃഖസ്യ നിത്യമേവ പ്രത്യക്ഷ വിഷയത്വ രൂപാദി സാമാനാദികണ്യ. ആത്മാവ് അനുമേയമാണെന്ന് അവരെല്ലാം പറയുന്നു. ദുഃഖം അങ്ങനെയല്ലോ, അത് പ്രത്യക്ഷ വിഷയമാണ്. പ്രത്യക്ഷ വിഷയമാണെന്ന് മാത്രമല്ല, രൂപാദി സമാനാധികരണിയാച്ചു. രൂപാദി സമാനാധികരണിയുണ്ട്. എങ്ങനെ? കൈക്ക് വേദന വരുന്നു, കാലിന് വേദന വരുന്നു. എവിടെയാണ് വേദന എന്ന് ചോദിച്ചപ്പോൾ ഈ കയ്യിൽ. ശരിക്കും പ്രത്യേകമായി പറയുക, അതാ ഈ വിരലിൽ, ഈ വിരലിന്റെ തുമ്പത്ത്. വ്യക്തമായിട്ടും ദുഃഖത്തിന്റെ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എവിടെ, ഏതൊരു ഭാഗത്താണോ ആകൃതിയുള്ളത്, നിറമുള്ളത്, എവിടെയാണ്? കയ്യിൽ അല്ലെങ്കിൽ വിരൽ തുമ്പത്ത്. അങ്ങനെ നിറമുണ്ടല്ലോ, ആകൃതി ഉണ്ടല്ലോ, ഒരവയവമാണല്ലോ, ഒരു ഭാഗമാണല്ലോ. അങ്ങനെ ഒരു ഭാഗത്ത് ദുഃഖത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു വിഷയരൂപത്തിൽ. എങ്ങനെയാണോ ഈ ശരീരം, ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾ, അവയവത്തിൻ്റെ ആകൃതി, അതിൻ്റെ നിറം, ഇതെല്ലാം പ്രത്യക്ഷ വിഷയമായിരിക്കുന്നു. അവിടെ ആ ഭാഗത്ത് തന്നെ സുഖത്തെ വിഷയമാക്കി കാണിക്കും. ഇതാ ഇവിടെ സുഖം, അല്ലെങ്കിൽ ഇതാ ഇവിടെ ദുഃഖം, രണ്ടും പറയാം. അതാണ് രൂപാദി സമാനാധികരണം. എവിടെയാണോ നിറം, ഗുണം, മണം, രുചി എല്ലാം അറിയുന്നത്, അവിടെ തന്നെ സുഖം ദുഃഖം ഇതെല്ലാം അറിയുന്നു. അപ്പൊ സുഖദുഃഖാദികൾ പ്രത്യക്ഷമാണ്, അഭിപ്രായവ്യത്യാസമൊന്നും. പക്ഷെ ആത്മാവ് അങ്ങനെയല്ല, അനുമേയമാണ്. അതുകൊണ്ട് ഒരനുഭവത്തിന് ഇത് രണ്ടും കൂടി വിഷയമാകത്തില്ല. ആത്മാവിനെ അറിയുന്ന അനുഭവത്തിൽ സുഖദുഃഖങ്ങൾ വിഷയമാകത്തില്ല. ആത്മാവ് അനുഭവത്തിന് വിഷയമാണെന്ന് പറഞ്ഞാലും സുഖദുഃഖങ്ങൾ ആത്മാവിൻ്റേതല്ല. ആത്മാവ് അനുഭവത്തിന് വിഷയമല്ല എന്ന് പറഞ്ഞാലും രണ്ടു തരം സുഖദുഃഖങ്ങൾ ആത്മാവിൻ്റേതല്ല. അതുകൊണ്ടൊരിക്കലും ആത്മാവ് സ്വയം വിഷയഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെയും തൻ്റെ വിഷയങ്ങളെയും ഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ പറയുന്നുണ്ട് എന്ന വിനക്കി പ്രദീപോപി സ്വതോ ഭസ്വരൂപത വിഷയത്വച്ച പുംബുദ്ധേർ ന ദീപസി ഉഭയാത്മത. അങ്ങനെ ഈ ലോകത്ത് ഒരു ഉദാഹരണം കിട്ടത്തി. ന ദീപസി ഉഭയാത്മത, ദീപത്തിനുമില്ല ശേഷി, സ്വയം പ്രകാശിക്കുക, മറ്റുള്ളതിന് പ്രകാശിക്കുക. പക്ഷെ സാധാരണ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് അത്, മറ്റൊരു രീതിയിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അതിവിടെയും നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകാൻ പാടില്ല. ഇവിടെ പറയുന്നു സുഖദുഃഖങ്ങൾ ആത്മാവിൻ്റേതല്ല. വേറെടുത്ത് പറയും ആത്മാവ് സുഖസ്വരൂപമാണ്. ഇത് രണ്ടും തമ്മിൽ വിരോധമില്ല. ഈ പറയുന്നു ഒരു തുറ എന്താണ്, കാമന മനുഷ്യന്റെ സുഖാഭിവാഞ്ച, അത് തന്നെയാണ് അടയാളം അവൻ സുഖസ്വരൂപനാണെന്നുള്ള. ഇതേ ഉദാഹരണം കൊണ്ട് തന്നെ ആത്മാവ് സുഖസ്വരൂപമാണെന്നും പറയും. പക്ഷെ ഇത് വേറെ തരത്തിലാണ് ഇവിടെ പറയുന്നത്. രണ്ടിൻ്റെയും താല്പര്യം ഒന്നാണ്. എന്താണോ ഈ സുഖം അല്ലെങ്കിൽ ദുഃഖം ആത്മാവിന്റെ ഗുണമല്ല, അതാണ് താല്പര്യം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആത്മാവ് സുഖസ്വരൂപമാണ്, സുഖത്തെ നിരന്തരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് സുഖസ്വരൂപമാണ്, ദുഃഖത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആത്മാവ് ദുഃഖസ്വരൂപമല്ല, ഇവനെന്താ സുഖം? അപ്പോൾ അവിടെ സുഖം എന്ന് പറയുമ്പോൾ പറയും, ഈ ജീവൻ തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ കർണങ്ങളിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമല്ല, അതല്ല ആത്മാവിൻ്റെ സ്വരം. അപ്പോൾ ആത്മാവ് സുഖമാണെന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നിരതിശേഷം, ബുദ്ധിക്കും മനസ്സിനും വിഷയമാകാത്ത സുഖം, അതാണ് സുഖം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സുഖത്തെ നിഷേധിക്കുമ്പോൾ എന്താണോ ഈ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, വിഷയാനുഭവത്തിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖം ആത്മസ്വരൂപമല്ല, ഇതെല്ലാം ഇവിടെ ജീവനിലാണ്. ഇത് രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമാണെന്ന് പറയും. ഇഷ്ടത്തിനു വേണ്ടി, പ്രിയത്തിനു വേണ്ടി മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, അതെന്റെ സ്വരൂപമാണ് എന്നെല്ലാം പറയും. സ്വരൂപമെന്ന് എവിടെ പറയുന്നു? ആത്മാവ് ആനന്ദമാണ്, സുഖമാണ് എന്നിവിടെയെല്ലാം പറയുന്നു. അവിടെയെല്ലാം ഉദ്ദേശിക്കുന്നത് നിരതിശയമായ, വാക്കിനും മനസ്സിനും വിഷയമല്ലാത്ത സുഖമാണ്. അത് ഈ ലോകാതീതമാണ്, നമുക്ക് ലൗകികമായ സുഖമേയുള്ളൂ. ഇവിടെ ചർച്ച ചെയ്യുന്നത് അനുഭവിക്കുന്ന സുഖത്തെക്കുറിച്ചും, ഈ സുഖം ആത്മാവിൻ്റേതാണോ, ആത്മാവ് ഈ സുഖത്തോടുകൂടിയതാണോ അല്ല, ഇതാ ജീവഭാവത്തിലുള്ളതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് എന്താണോ അത് പലതരത്തിലും പറയാം. കാണുന്നവനും കാഴ്ച വസ്തുവുമായി, കേൾക്കുന്നവനും കേൾക്കുന്ന വസ്തുവുമായി, ശബ്ദവുമായി, ഇനി സുഖിക്കുന്നവനും അവനനുഭവിക്കുന്ന സുഖവുമായി ഇങ്ങനെയൊന്നും ആത്മാവിന് നിൽക്കാൻ കഴിയത്തില്ല. പക്ഷെ ആത്മാവിൻ്റെ സ്വഭാവമാണല്ലോ അതിങ്ങനെ പ്രകാശിപ്പിക്കുക, സർവത്തെയും കുറിച്ചുള്ള അറിവുണ്ടാക്കിത്തരുന്നു. സ്വയം അറിവായതുകൊണ്ടാണല്ലോ മറ്റുള്ളതിനെ അറിയിക്കുന്നത്. സ്വയം അറിവായിരുന്നുകൊണ്ട് മറ്റുള്ളതിനെ അറിയിക്കുന്നു. സ്വയം അറിവായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളതിനെ അറിയിക്കുന്നത് പോലെ തന്നെ അറിയുന്നു എന്നർത്ഥമില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ദീപത്തെ പോലെയാണ്, അതാണ് എന്ന് പറയുമ്പോൾ പറയുന്നു എന്ന ദീപസ്യ ഉഭയാത്മത. ദീപത്തിന് പോലും അങ്ങനെ ഒരു ശേഷിയില്ല, ഉഭയാത്മത്വമില്ല. സ്വയം അറിയിച്ചുകൊണ്ട് മറ്റുള്ളതിനെ അറിയുക, ദീപത്തിനും അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? ദീപം സ്വയം പ്രകാശ സ്വരൂപമായതുകൊണ്ട് അതിന് ദീപത്തെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് പ്രകാശമാണെങ്കിൽ പിന്നെ എന്തിനു തന്നെ പ്രകാശിപ്പിക്കണം? അതിൻ്റെ ആവശ്യം വരുന്നില്ല. അന്ന് പറയുന്നത് ഇന്ന ദീപസ്യ ഉഭയാത്മത. എന്തുകൊണ്ട്? വിഷയത്വച്ചപ്പം ബുദ്ധേ, ജീവബുദ്ധിക്ക് അത് വിഷയമാണ്. ബുദ്ധിപ്രകാശത്തിൽ അത് പ്രകാശിക്കുന്നു. ബുദ്ധി പറയുന്നതാ ദീപം പ്രകാശിക്കുന്ന സ്വയം പ്രകാശത്വം. അത് ആത്മാവിന് മാത്രമേ, അവിടെ സുഖദുഃഖാദികൾ അനാത്മമായ ഒന്നും തന്നെ അവിടെയില്ല. നല്ല വിനക്തി പ്രദീപോപിസ്വതേ ഭസ്വരൂപ, സ്വയം അത് പ്രകാശിക്കുന്ന. പക്ഷെ എന്നിട്ടുകൂടി അതിന് സ്വയം തന്നെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ദീപത്തെ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല. പ്രതീജസ്ഥ നിരംശത്വ ദീപേന സധർമ്മത. ഇനി ഈ ആത്മാവാണെങ്കിലോ നിരവയമാണ്. ഒരിക്കലും അതിന് ദീപവുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല, പ്രകാശവുമായിട്ട്. ഇനി പ്രകാശവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ടാണ്, സാവയവത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിട്ടിട്ടാണ് പറയുന്നത്. പ്രദീപം സാവയവമാണ്, അതുകൊണ്ട് ആത്മാവ് സാവയവമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. പ്രദീപത്തിന് അങ്ങനെ ചില അംശവും അംശീഭാവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ പ്രദീപത്തിനൊരു ഗുണമുണ്ട്. എന്താണ്? അത് സ്വയം പ്രകാശിക്കുന്നു, മറ്റുള്ളതിന് പ്രകാശിപ്പിക്കുന്നു. അതും ആത്യന്തികമായൊരു ഗുണമല്ല, അവിടെയും ബുദ്ധി അപേക്ഷിക്കുന്നു. എന്നാണ് സ്വയം പ്രകാശിക്കുന്നു എന്നുകൊണ്ട് പറയുന്നു മറ്റു പ്രകാശത്തെ അപേക്ഷിക്കാത്തതുകൊണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള ഭേദം. അതുപോലെ ആത്മാവ് സുഖദുഃഖങ്ങളോടുകൂടിയതല്ല, അത് നിരതിശയ സുഖമാണ്. ആത്മാവ് എന്തുകൊണ്ട് നിരതിശയ ദുഃഖമാകുന്നില്ല? പറയാൻ ജീവൻ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു, സുഖത്തെപ്പോലെ തന്നെ ദുഃഖം രണ്ടും പ്രത്യക്ഷമായിരിക്കുന്നു. എന്നിട്ട് പറയുന്നു അത് നിരതിശയ സുഖമാണ്. എന്തുകൊണ്ടത് നിരതിശയ ദുഃഖമായിക്കൂട? ഇതുപോലെയാണ്, എന്തുകൊണ്ടത് ശൂന്യമായിക്കൂട? എന്തുകൊണ്ടത് നശ്വരമാക്കിക്കൂട? അപ്പം ഇതിനെല്ലാം നിഷേധിച്ചാൽ ശേഷിക്കുന്നു, അതാണ് ആത്മാവ്, ആണ് ആത്മാവിൻ്റെ സ്ഥിതി. അപ്പോൾ സുഖദുഃഖാദികളെ രണ്ടിനെയും നിഷേധിക്കേണ്ടി വരും. നിരതിശയമായ സുഖസ്വരൂപം എന്ന് പറഞ്ഞു, അതുപോലെ നിരതിശയമായ ദുഃഖമില്ല. നിരതിശയമായ ഒന്നേ ഉള്ളൂ, അത് ആത്മാവാണ്. അതിനെ ലൗകിക സുഖദുഃഖങ്ങളോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കി. നിരതിശയം എന്ന് പറഞ്ഞാൽ അവിടെ സുഖദുഃഖാദികളെ എല്ലാം നിഷേധിച്ചു. അതിന് പറയും കേവല സൻ മാത്രം, കേവല ചിൻ മാത്രം, കേവല ആനന്ദ മാത്രം. അവന് പറയുന്നു പ്രതീക്ഷ നിരംശത്വം. ഇങ്ങനെ കേവല രൂപത്തിലിരിക്കുന്ന പ്രത്യേകാത്മ, അതായത് അവയവങ്ങളില്ല, അംശങ്ങളില്ല. അതുകൊണ്ട് ഇന്ന ദീപേന സധർമ്മ, അതിന് ദീപവുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തരുത്. അതിന് ദൃഷ്ടാന്തമില്ല. ദൃഷ്ടാന്തവും നൈവദൃഷ്ടം എന്ന് തന്നെ പറയുന്നു. ഈ ഒരു കാര്യത്തിന് മാത്രം ഒരു ദൃഷ്ടാന്തമേ ഇല്ല. ഇത് തന്നെ സർവാത്മകമായിരിക്കുമ്പോൾ എന്താ ദൃഷ്ടാന്തം? ഏതിനെടുത്ത് പറയാൻ പറ്റും? ഇന്ന് വേറിട്ടൊന്നും വേണ്ടേ? ഒരു ദൃഷ്ടാന്തമില്ല. ഇനി വൈശേഷിക മതമനുസരിച്ച് അവരെന്താണ് പറയുന്നത്? ആത്മാമനസംയോഗം, ആത്മാവും മനസ്സും തമ്മിലൊരു ബന്ധം ഉണ്ടാകും. മനസ്സംയോഗം എന്ന് പറയുന്നത് ബന്ധം. അതുകൊണ്ട് ആത്മാവിൽ ബുദ്ധി സുഖ ദുഃഖിച്ച ദ്വേഷപ്രയത്നം ധർമാധർമ്മ ഗുണങ്ങളുണ്ടാകുന്നു. സുഖദുഃഖ ഇച്ഛാദികളെല്ലാം ആരോഗ്യമെല്ലാം ആത്മാവിലുണ്ടാകുന്നു. മനസ്സംയോഗജത്വപ്പി ആത്മനി, മനസ്സംയോഗം കൊണ്ട് ആത്മാവുമായിട്ടുള്ള മനസ്സംയോഗം കൊണ്ട് സുഖദുഃഖാദികളെല്ലാം ഉണ്ടാകുന്നു എന്നാണെങ്കിലോ ദുഃഖസ്യ ദുഃഖം അവിടെ ഉണ്ടാകുന്നു. സാവയവത്വ ഭുക്രിയാവത്വ അനിത്യത്വ പ്രസംഗം അത് ശരിയാകുന്നു. സാവയവമായിരിക്കണം, പരസ്പര സംയോഗം ഉണ്ടാവണമെങ്കിൽ ആ രണ്ട് വസ്തുക്കൾക്കും അംശങ്ങളുണ്ടായിരിക്കും. ഇനി വിക്രിയ ഉണ്ടാവണം, വിക്രിയ അനിത്യത്വം, അങ്ങനെയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ അനിത്യമോ ആത്മാവ് നിത്യമോ? മനസ്സംയോഗം കൊണ്ട് ആത്മാവിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നു പറയാനും കഴിയില്ല. കാരണം മനസ്സംയോഗം ആത്മാവിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ അവയവമുള്ളതായിട്ട് പറയണം. അവയവം വന്നു കഴിഞ്ഞാൽ വികാരം വരും, വികാരം വന്നു കഴിഞ്ഞാൽ പാത്രം, അതിന് അവയവമുണ്ട്, രണ്ട് കപാലങ്ങൾ, അതിന് വികാരമുണ്ട്, അതിന് നാശമുണ്ട്. ആത്മാവ് അങ്ങനെയല്ല. അവികൃത്യ സംയോഗ ദ്രവ്യം ഗുണ കശ്ചിത് ഉപയൻ ഉപയൻ അപയൻ ബാ ദുഷ്ട. ആ ദ്രവ്യത്തെ, ദ്രവ്യത്തിലാണ് ഗുണമുണ്ടാകുന്നത്. തർക്കന്മാർ പറയുന്നു പൃഥ്വി തേജോ വായു ആകാശ കാലദികാത്മാനാംസ്. പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം കാലം ദിക്ക് ആത്മാ മനസ്സ്, ഇത്രയും ദ്രവ്യങ്ങളായിട്ട് അവർ പറയുന്നു. അങ്ങനെ ഒരു സംയോഗി ദ്രവ്യത്തിൽ ഒരു ഗുണം ഉണ്ടാകുകയാണെങ്കിൽ കശ്ചിത് ഉപയൻ, ആ ദ്രവ്യത്തിൽ ഉണ്ടായി അപയൻ നശിക്കുന്നു, അതിലുണ്ടായി ഇല്ലാതാകുന്നതെന്ന് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയല്ല, കാണുന്നില്ല. കശ്ചിത് ഉപയൻ ഉയർന്നു വരിക, അപയൻ ഇല്ലാതാകുക, അതാണ് ദ്രവ്യത്തിൽ ഗുണം. അങ്ങനെയാണ് ഉണ്ടായി വരുന്നു, ഇല്ലാതാകുന്നു. ഇവിടെ അത് കാണുന്നില്ല. അങ്ങനെ ഉണ്ടാകുകയും വരികയും ഇല്ലാതാവുകയും ചെയ്യണമെങ്കിൽ അവിടെ ദ്രവ്യത്തിൽ അവയവം വേണം. ഇവിടെ അതൊന്നും കാണുന്നില്ല. ആത്മാവിന് അവയവമില്ല, അതുകൊണ്ട് അവിടെ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ഇല്ലാതാകുന്നില്ല. കേവലമായി, പരിശുദ്ധമായി, ഏകമായി, സ്വച്ഛമായി അത് സ്ഥിതി ചെയ്യുന്നു. അവിടെ ഇവിടെ അവയവം, അവിടെ എന്തിനോട് സംയോഗം, എന്തിനോട് സംബന്ധം? എന്നുവെച്ചാൽ നിരവയവും വിക്രിയുമാണ് ദുഷ്ടം കൊച്ചു. ഇനി അവയവമില്ലെങ്കിൽ അതിൽ വികാരവും വരത്തില്ല. ആത്മാവ് അവയവുമില്ല, വികാരമില്ല. ഇനി അനിത്യ ഗുണാശ്രയം വാ നിത്യ. അനിത്യമായ ഗുണത്തെ ആശ്രയിച്ചിരിക്കുന്നു നിത്യമാകത്തില്ല. അനിത്യമായ ഗുണമാണ് ഈ കാണുന്ന വർണ്ണം, അതാശ്രയിച്ചിരിക്കുന്ന ഈ പുസ്തകം നിത്യമല്ല, നശിക്കും. എവിടെയാണോ അനിത്യമായ ഗുണത്തെ ആശ്രയം വരുന്നത് നശിക്കും. അതുകൊണ്ട് ഈ നൈയായികന്മാർ പറയുന്നത് ശരിയല്ല. എന്താണോ സ്വതുക്കാദി ഗുണങ്ങൾ അനിത്യ ഗുണങ്ങളാണ്, അത് ആത്മാവിലിരിക്കുന്നു, അതുകൊണ്ട് ആത്മാവ് നിത്യമാണ്, ഇതൊന്നും ശരിയല്ല. അനിത്യഗുണം ഇരുന്നു കഴിഞ്ഞാൽ അതും അനിത്യമാവും. പക്ഷെ പറയുന്നതാണ് ആകാശമുണ്ടല്ലോ, അവിടെ ശബ്ദമുണ്ട്, അനിത്യ ഗുണമാണ്. പക്ഷെ ആകാശം നിത്യമാണെന്ന് പറഞ്ഞല്ലോ. എന്നുവെച്ചാൽ ആകാശ ആഗമവാദിഭ്യർ നിത്യതയാവുകയും ഇല്ല. ആകാശത്തെ ആഗമവാദികൾ, അദ്വൈതികൾ നിത്യമായി അംഗീകരിക്കുന്നില്ല. ആഗമവാദി എന്ന് വെച്ചാൽ ആഗമത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർ. അവരൊരിക്കലും ആകാശത്തെ നിത്യമായി സ്വീകരിക്കുന്നില്ല. എന്നുവെച്ചാൽ അന്യ ദൃഷ്ടാന്തം, വേറൊരു ദൃഷ്ടാന്തം പറയുക, ആത്മാവല്ലാതെ ഒന്നുമില്ല. നിത്യമാണ് മുവി തത്പ്രത്യ അനുവർത്തിയർ നിത്യമേ വേദിച്ച്. ഇനി വേറെ തരത്തിൽ പറയുന്നു, ഒരു വസ്തു നിത്യം എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു? പൃഥ്വി നിത്യമാണെന്ന് പറയുന്നു, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു? പൃഥ്വിയിൽ ഒരുപാട് പരിണാമം സംഭവിക്കുന്നു. എന്തെല്ലാം പരിണാമം പൃഥ്വിയിൽ സംഭവിച്ചു കഴിഞ്ഞാലും സേയം പൃഥ്വിത ഇത് ആ പൃഥ്വി തന്നെ എന്നുള്ള പ്രത്യഭിച്ചു, അത് തന്നെ ഇതെന്നുള്ള ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഇത് നിത്യമാണ്, പരിണാമമേ സംഭവിക്കുന്നുള്ളൂ, ഇതിന് നാശം സംഭവിക്കുന്നില്ല. ഇന്നലെ കണ്ടവനെ ഇന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും സ്വയം ദേവദത്ത, ഇന്നലെ കണ്ടവൻ തന്നെ ഇന്നവന് നാശം സംഭവിച്ചിട്ടില്ല. അതുപോലെ ഈ പ്രതിവാദി തത്വങ്ങളിൽ അത് തന്നെ ഇത്, ഇന്നലെ കണ്ടത് തന്നെ, മുമ്പുണ്ടായിരുന്നത് തന്നെ ഇത്, ഇത് തന്നെ നാണയം ഉണ്ടാകുന്നു. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊന്നും നശിക്കുന്നതല്ല എന്ന് നിത്യമാണ്, വിക്രിയമാണ് മുപി തത്പ്രത്യ അന്നുപിടുത്തെ. ഇത് സാഖ്യന്മാർ സ്വീകരിച്ചിരിക്കുന്നു. പരിണാമി നിത്യം എന്ന് പറയും പ്രകൃതി. പ്രകൃതി എപ്പോഴും പരിണമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പരിണമിച്ചാലും പ്രകൃതി പ്രകൃതി തന്നെ. അന്നവർ പറയുന്ന മണ്ണിൽ നിന്നും എത്ര പാത്രങ്ങൾ ഉണ്ടാക്കിയാലും മണ്ണ് മണ്ണ് തന്നെ. അപ്പൊ പരിണാമം കൊണ്ട് അത് രൂപാന്തരം സംഭവിക്കുന്നതേയുള്ളൂ, വേറെ രൂപത്തിലേക്ക് മാറുന്നു, നാശമല്ല. അതുകൊണ്ട് ഈ പ്രകൃതിക്ക് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, രൂപാന്തരം സംഭവിക്കുന്നത്, നശിക്കുന്നില്ല എന്നാ. എന്നാ ദ്രവ്യസ്യ അവയവ അന്യഥാത്വ വിദ്രകീണ വിക്രി അനുഭവത്തെ, അതിനെ അദ്വൈതം നിഷേധിക്കുന്നു. ഒരു വസ്തുവിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലൊരു പരിണാമം സംഭവിക്കുന്നുണ്ടെങ്കിൽ, അവിടെ അവയവങ്ങളിൽ വ്യത്യാസം വരും, അവയവങ്ങളിൽ അന്യഥാത്വം വരും, അവയവ സംശ്ലേഷം, അവയവങ്ങളുടെ കൂടിച്ചേരൽ, അതിന് മാറ്റം വരുന്നു. അപ്പോൾ നാശമാണ്. ഒന്നിന്റെ അവയവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ നാശമാണ്. അതുകൊണ്ടൊരു വികാരം വരുമ്പോൾ അതിന് അവയവങ്ങളിൽ മാറ്റം വരുന്നു, അതുകൊണ്ടല്ലേ ബാല്യ ശരീരമല്ല യുവന ശരീരം, യുവന ശരീരമല്ല വാർദ്ധക്യ ശരീരം. നിത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നിത്യമല്ല. എന്തുകൊണ്ട്? ഇവിടെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരിണാമം സംഭവിക്കുന്ന ഈ ശരീര അവയവങ്ങൾക്കെല്ലാം മാറ്റം സംഭവിക്കുന്നു, സംയോഗ വിയോഗങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് നിത്യമല്ല, അനിത്യമാണെന്ന് പറഞ്ഞാൽ ആ ശരീരം രൂപപ്പെടുന്ന ആ സമയം മുതൽ അത് പൂർണ്ണമായും നശിക്കുന്നതുവരെ അത് നശിച്ചുകൊണ്ടേയിരിക്കും. പരിണാമം എന്ന് വെച്ചാൽ ഒന്നിന്റെ നാശവും മറ്റൊന്നിന്റെ തുടക്കവുമാണ്. ഇനി പറയുന്നു, സാവയവത്വ നിത്യത്വം ഇനി ചേർ. പിന്നെ ചില വസ്തുക്കൾക്ക് അവയവം ഉണ്ടെങ്കിലും നിത്യമാണെന്ന് പറഞ്ഞാലോ? പറയുന്നില്ല, അത് ശരിയല്ല. സാവയവസ്യ അവയവ സംയോഗ പൂർവത്വ സ്ഥിതി വിഭാഗ ഭൂത്തെ. ഒരു വസ്തുവിനെ സാവയം അവയവമുള്ളതെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് സംയോഗം വരുന്നു, വിഭാഗവും വരുന്നു, അത് സ്വീകരിക്കേണ്ടി വരും, കൂടിച്ചേരുന്നു പിരിയുന്നു. വജ്രാധിഷ്വാദർശന, വജ്രം പോലെയുള്ള നല്ല കടുകട്ടിയായ പദാർത്ഥങ്ങൾ അതിൽ ഇങ്ങനെ കൂടിച്ചേരുന്നു പിരിയുന്നു. കാരണം അത് പൊടിഞ്ഞ് നശിച്ചു പോകുന്ന കാണുന്നില്ല, അതുകൊണ്ട് നിത്യമാണെന്ന് പറഞ്ഞാലോ? വജ്രം പൊടിഞ്ഞ് പോകുന്ന കാണാറില്ല, പ്രത്യേകിച്ച് പഴയകാലം വജ്രത്തെ ഛേദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല.
0: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോ, the 24/7 spiritual channel from shayvam.org.